91.7 FM. Qatar's favorite radio station. Radio Sonora.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

വെൽക്കം ടു റേഡിയോ സുനോ. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല സന്തോഷം നിറഞ്ഞ ഒരു മോർണിംഗ് തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. മോർണിംഗ് മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു ദിവസവും എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷം എപ്പോഴും നമ്മുടെ കൂടെ വേണം കേട്ടോ. അത് ആരുടെ കയ്യിലും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. കാരണം എല്ലാ സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടണമെന്നൊന്നുമില്ല. അവരുടെ കയ്യിൽ നിന്ന് അത് മോശമായി പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ കൊടുത്തൊരു സാധനം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾക്ക് അത്രയും വിലപിടിപ്പുള്ള വേണ്ട സാധനങ്ങളൊന്നും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക, അത് ഏൽപ്പിക്കാതിരിക്കുക. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ സാധനങ്ങളൊന്നും വേറെ ആരും സൂക്ഷിക്കില്ല. നമ്മൾക്കൊരു കരുതൽ ഉണ്ടാവുമല്ലോ നഷ്ടപ്പെട്ടു പോകരുതെന്ന്. അവർക്ക് എക്സ്ക്യൂസ് പറയാലോ, അയ്യോടാ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിന്നപ്പോ. നമ്മുടെ സന്തോഷം എടുത്തിട്ട് ആരുടെയും കയ്യിലേക്ക് കൊടുക്കരുത്, അഥവാ അത് നഷ്ടപ്പെട്ടു പോയാലോ. അതുകൊണ്ട് അത് കയ്യിൽ തന്നെ വെച്ചോളൂ. ആർക്കെങ്കിലും കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു, വേണ്ട കേട്ടോ, അത് കൊടുത്താൽ പിന്നെ തിരിച്ച് കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം.

നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ പ്ലാനിങ്ങിലുള്ളത് പോലെയാണോ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോണത്? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും മിക്കവാറും പ്ലാനിങ്സ് ഉണ്ടാകും. ഒരു കാര്യത്തെ കുറിച്ച് ഇന്ന് ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ. അത് എന്ത് ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒക്കെ പ്ലാനിങ്സ് ഇല്ലാതെ വല്ലപ്പോഴൊക്കെയാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. പെട്ടെന്ന് കൺമുന്നിൽ അയ്യോ അതെ ഇപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ ചെയ്യും. അപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളതും നമ്മൾ ചെയ്യാറുണ്ട്, ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു കാര്യവും നമ്മൾ ചെയ്യാറുണ്ട്. ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുതലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു കാര്യവും ചെയ്തിട്ട് എന്തായിരുന്നു അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കോൺസിക്വൻസസ് എന്തായിരുന്നു? ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്തതായിരിക്കും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. പ്ലാൻഡ് അല്ലാത്തൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ട്രബിളും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് അത് ചീറ്റി പോയിട്ട് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത കാര്യവും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും മെജോറിറ്റി നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത്? പ്ലാൻഡായിട്ടാണോ പ്ലാൻ ചെയ്യാതെയാണോ? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു.

ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റേഡിയോ സിനോണ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടി ഞാൻ ചച്ചു. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, സംഭവിക്കുന്നത് വേറൊന്ന്. അങ്ങനെയൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്നില്ലേ? കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരുപാട് പ്ലാൻ ചെയ്ത് അതിങ്ങനെ എഴുതി തയ്യാറാക്കി അത് 100 പേരോട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ തന്നെ ഇമാജിൻ ചെയ്ത് ഒരുപാട് നാളുകൾ എടുത്ത് അതിൻ്റെ മേലെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. പക്ഷേ എന്തു പറ്റി? നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല. കാരണം നമ്മൾ ഈ എഴുതുന്നതോ അല്ലെങ്കിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതോ പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കണം എന്നൊന്നുമില്ല. കാരണം മനസ്സിൽ നമുക്ക് എന്തും ചെയ്യാം, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, എന്തും ചിന്തിക്കാം. അത് നമ്മൾ റിയൽ ലൈഫിൽ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്ലാനിങ് എല്ലാം അവിടെ തീരും. ഇത് വെക്കേറ്റോണ്ടിരിക്കുക റേഡിയോസിനോ, സ്റ്റേ ട്യൂൺഡ്.

നമ്മൾ നമ്മുടെ ലൈഫിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ വിചാരിച്ചത് പോലെ തന്നെ മുന്നോട്ട് പോയോ? അതല്ല, വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കുടുങ്ങാൻ തന്നെയാണ് ഈ മോർണിംഗിൽ ചച്ചു. നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടെ, നമ്മളത് പ്ലാൻ ചെയ്തു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഒരു നിരാശ ഉണ്ടാകും. അപ്പൊ നമ്മളൊന്നും വേണ്ട, നമ്മൾ അടിപൊളിയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു, ലാസ്റ്റ് മിനിറ്റിൽ അത് ചീറ്റിപ്പോയി. ആർക്കെങ്കിലും വരാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ, ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് സഡൻ ആയിട്ടൊരു ലോക്ക്ഡൗൺ വന്നു. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടിലിരിക്കുക, ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് തമ്മിൽ തമ്മിൽ സംസാരിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഡൗൺ ആയി പോകാൻ പാടില്ല, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് ചെയ്യും, നമ്മളത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ കോൺഫിഡൻസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് എന്തൊരു പ്ലാൻ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കും. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അങ്ങനെയാവണം നമ്മുടെ കോൺഫിഡൻസ്. ഇനി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ബാക്കി വിശേഷം നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ഒരു നല്ല ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെയ് 13 മെയ് 13 ബുധനാഴ്ച ദിവസമാണ്. എത്ര പെട്ടെന്നാണ് ബുധനാഴ്ച വന്നതല്ലേ, നാളെ വ്യാഴാഴ്ച. ആഹാ, ഓർക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സന്തോഷം തോന്നില്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ബുധനാഴ്ച ദിവസം എല്ലാവർക്കും ഈ ഡേ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായി മാറട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര, നമ്മുടെ മോർണിംഗ് സവാരി യാത്ര നമ്മൾ ഒരുമിച്ച് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണം, അതെപ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണല്ലോ. എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം, അധികം താമസിയാതെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു ടണലിനുള്ളിലേക്കൊക്കെ പ്രവേശിക്കില്ലേ എന്ന് പറഞ്ഞ പോലെയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനുള്ളിലൂടെ എത്ര ദൂരം നടന്നാലാണ് പുറത്തെത്തുകയെന്ന് ചിലപ്പം നിശ്ചയമുണ്ടാവില്ല. വഴിയിൽ തളർന്നിരിക്കുന്ന ആളുകൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ ഇരുട്ടിലൂടെ മുന്നിലെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാൾ പ്രകാശം നമ്മളെ തേടിയെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു നല്ല ചെറിയ ചിന്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം കൂടുതൽ അറിയാനായിട്ട് പോകുന്നത്. ആ ഓൾറെഡി ഒത്തിരി പേരുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് മോർണിംഗ്

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM. Malayalam audiences on Radio Sun.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர் മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ഹാൽ മൂവിയിലെ പാട്ടായിരുന്നു നമ്മളിപ്പോ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ എനിക്കിവിടെ വരുന്നുണ്ട്, അപ്പൊ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് പോവാണ്. ഷാജു ശ്രീധർ വളരെ വളരെ നേരത്തെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഷാജുഹാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മുരളിയുടെ മെസ്സേജ്, ഇന്നലത്തെ നിങ്ങളെക്കാൾ 1 ഇഞ്ചെങ്കിലും ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇന്നലത്തെ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് മുന്നേറിവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. മുകേഷിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഓർവിൽ ആൻഡ് എവ്ലിൻ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ റിയാസ് കുർഗാണ്, ഗുഡ് മോർണിംഗ്. എല്ലാ മോർണിംഗും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഹോപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞു ഓർമ്മപ്പെടുത്തലൊക്കെ നൽകിയിട്ടുണ്ട്. സബീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എവ്രി വൺ, വിഷിംഗ് യു എ ബ്യൂട്ടിഫുൾ ഡേ ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് പീസ് ആൻഡ് പോസിറ്റീവ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജാണ്. നിഷിമ സബീഷ് കാർത്തിക് എല്ലാവരും ചേർന്നിട്ടാണ് നല്ല മെസ്സേജ് നൽകിയിട്ടുള്ളത്. അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ്. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് സ്കൂളിലേക്ക് പോകുന്നു. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി പേരുകളാണ് കേട്ടോ. പൈച്ചുമു, ഇച്ചുമു, ചിൻചാണി, നല്ല പേരുകളാണ് കേട്ടോ. ശരിക്കുള്ള പേരുകൾ ഫൈസ, ഇസ, ഇൻഷ എന്നാണ് അവരുടെ പേര്. അടിപൊളി കേട്ടോ. അപ്പോൾ അവർ 3 പേരും MES ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, അൽബയാൻ മാലിക് ആൻഡ് അൽസയാൻ മാലിക് ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. ജോസഫ് ജോൺ, ഇസബൽ, ഇവാന ആൻഡ് സാവിയോ ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അവരിങ്ങനെ പേരിങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ആൻസർ ബൈ എന്ന് പറഞ്ഞ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം ചോദ്യത്തിലേക്ക് പോകണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ, ചോദ്യം ഒന്നുകൂടെ പറയുമെന്ന് ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവാണ്, നമ്മുടെ സ്വന്തം സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. ഞാനൊരു പക്ഷിയുടെ പേര് പറയാം, ഇതിനെ എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷികളിൽ ഒന്ന് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. കുറച്ച് വെറൈറ്റി പേര് കൂടിയാണ് ഇതിൻ്റേത്. ഇതിനെ എവിടെയാണ് കാണപ്പെടുന്നത്, ഏത് സ്ഥലത്തായിരിക്കും ഇതിനെ കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. അപ്പം നേരെ ഞാൻ ആ പക്ഷിയുടെ സ്പെല്ലിംഗ് ഒന്ന് പറയാം. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം സ്പെല്ലിംഗ് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. JUJURANA സ്പെല്ലിംഗ് കിട്ടിയോ? JUJURANA ഒരു വെറൈറ്റി പേരല്ലേ, ജുജുറാന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ അതിനെ മറ്റൊരു പേര് കൂടി വിളിക്കുന്നുണ്ട്, പക്ഷെ ഇത് സെർച്ച് ചെയ്ത് രസമുള്ള പേരായതുകൊണ്ട് ഞാൻ ആ പേരിലേക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ വരും കേട്ടോ. ഈ പക്ഷി എവിടെയാണുള്ളത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് സ്ഥലത്തായിരിക്കും ഇതിനെ കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് പറയാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെയാണ്, ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് ഈ ഒരു പക്ഷീനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി ഞാൻ സ്പെല്ലിംഗ് പറയണോ? കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അതെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ സ്പെല്ലിംഗ് പറയാം. JUJURANA ഇതൊരു പക്ഷിയുടെ പേരാണ്. നിങ്ങൾ ജസ്റ്റ് എന്നിട്ട് ഇമേജൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. ആ പക്ഷി ഞാൻ പറഞ്ഞ പോലെ ഭംഗിയുള്ള പക്ഷിയാണോ, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഇമേജസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ, ഭയങ്കര പ്രത്യേകതകളുള്ളൊരു ഒരു ഒരു പക്ഷി കൂടിയാണത് കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടോളൂ. കൂടെ ഇതിനെ എവിടെയാണ് കാണാനായിട്ട് പറ്റുന്നത്, ഇന്ത്യയിൽ ഒരു ഭാഗത്താണ് കൂടുതലും ഇതിനെ കാണാനായിട്ട് പറ്റുക, ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് ഇതിനെ കൂടുതൽ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് ഒരു ചെറിയ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ എത്തിയിട്ടുണ്ട്, പവിഴമഴ. ഈ പാട്ട് നേരത്തെ എപ്പോഴും ചോദിച്ചിട്ടില്ലേ. ഓക്കെ, ആ പാട്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നുമല്ലേ നിങ്ങൾക്ക്. എനിവേ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ജിസൽ ആൻഡ് ജിയാൻ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ടു ഓൾ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജിസലും ജിയാനും ജോയിൻ ചെയ്യുന്നത്. അൻസൽ ഹബീബ്, ഗുഡ് മോർണിംഗ്. ഷാജിദ് പള്ളിക്കര, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ട് പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിനും സ്പെഷ്യലി പറയുന്നു. അനു ജോസിൻ്റെ മെസ്സേജ്, ഓക്കെ, നമ്മുടെ സ്റ്റീവൻ ആൻഡ് സേറയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബർത്ത്ഡേ വിഷയമുണ്ട്, മോളുടെ ബർത്ത്ഡേ ആണ് വിഷയമോ. തീർച്ചയായിട്ടും, എന്താണ് മോളുടെ പേര്?
അടിപൊളി പേരാണ് കേട്ടോ. യുഗാജുദ്ദിൻ, അടിപൊളി പേരാണല്ലോ, സൂപ്പർ പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ യുഗ എന്നാണ് പേര്, നല്ലൊരു സെലക്ഷൻ. അപ്പോൾ ഇന്നലെ യുഗ മോളുടെ ബർത്ത്ഡേ ആണെന്ന്, പേൾ സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. മോൾക്ക് വളരെ സ്നേഹത്തോടെ സ്പെഷ്യലായിട്ട്.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ, അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തരണം കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് ലെൻജുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ്. ആക്നെ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ. ഓ അടിപൊളി ശരിയാണല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെയും നല്ല നല്ല ഫോട്ടോസും വിശേഷങ്ങളും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. കൂടെ നമ്മുടെ ചോദ്യം ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഞാനൊരു പക്ഷീനെ കുറിച്ചാണ് ചോദിച്ചത്. കൂടുതൽ ഈ പക്ഷീനെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്, ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ വേഗം ഉത്തരങ്ങൾ പോരട്ടെ. ആ പക്ഷിയുടെ പേര് കുറച്ച് വെറൈറ്റി പേരാണ്, ജുജുറാന എന്ന് പറയുന്ന ഒരു വെറൈറ്റി പേരുള്ള ഒരു പക്ഷിയാണ് കേട്ടോ. അപ്പൊ ഈ പക്ഷീനെ എവിടെയാണ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്, ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഇത് വിജയബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സർക്കിറ്റ് മൂവിയിലെ ഹോപ്പ് സോങ് ആണ് നമ്മൾ കേട്ടത്. രാവിലെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ചെറിയ മോട്ടിവേഷൻ ഫീൽ കിട്ടില്ലേ, അങ്ങനെയുള്ളൊരു പാട്ടാണത്. സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റാണ്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഹാരിസ് സി പി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ നേഴ്സസ് ഡേ വോയിസ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു, വളരെ സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഹാരിസ് എടവനക്കാട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഹാവ് എ നൈസ് ഡേ എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവന്തിക സാജൻ ജോയിൻ ചെയ്യുന്നുണ്ട്. റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും സജിനിയും ത്രിത്തൻ, ഓക്കെ കൊള്ളാലോ, ത്രിത്തൻ, സജിനി ആൻഡ് ത്രിത്തൻ, ഐഷ ആൻഡ് ശ്രേയ, എം എസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ വരുന്നുണ്ട്. കൂടെ തന്നെ രഘുനന്ദ് രാഘവൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ശ്രീഷൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ശ്രീഷ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളത് കൂടി സെർച്ച് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, നമുക്കൊരു കൗതുകമാണല്ലോ അല്ലേ, ഇങ്ങനെയുള്ള പക്ഷികളെക്കുറിച്ചൊക്കെ കാണാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും നമുക്കൊരു കൗതുകം ഉണ്ടാകും. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് ജെയ്സൺ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അലൻ എന്നല്ലേ, അലൻ്റെ ബർത്ത്ഡേ ആണ്. Wishing my buddy the most happiest birthday from Jason ആണ് ഈ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. അപ്പോൾ അലനൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, രാകേഷ് ഗൾഫ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ രാകേഷിന് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നൗറിൻ ആൻഡ് നസ്രിൻ ഐഡിയൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് എത്തിയിട്ടുള്ളത്. നൈക്ക ആൻഡ് നിയാൻ എത്തുന്നു, സെയിം ഐഡിയയിൽ നിന്ന് തന്നെയാണ് അവരുടെയും മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഷാഹുൽ കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്, ഷാജിദ് അയക്കുന്നുണ്ട്. വി ആർ ഹെഡിങ് ടു ബിർള പബ്ലിക് സ്കൂൾ. ആരൊക്കെയാണെന്ന് അറിയാമോ? ഫയാസ്, ഫാരിസ്, വിയാൻ, അഭിമോൻ, ആര്യ, ഐഷ, ഇഷാന ആൻഡ് റഫ. അടിപൊളി, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ അവർ ആ ഒരു ഉത്തരവൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹിസ മെഹറിനും റയാനും ആണ്. അവരും അടിയിൽ നിന്നാണ് മോർണിംഗ് അയച്ചിരിക്കുന്നത്. വിജയൻ ആർ എസിൻ്റെ മെസ്സേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ നിസാറിൻ്റെ മെസ്സേജ് തീറ്റുണ്ട്. അയച്ചിരിക്കുന്നത് നമ്മുടെ അയേഷ, ഇസ ആൻഡ് ഹിസ്ഹാൻ ആണ്. അവരുടെ ഈ മെസ്സേജ് എത്തിക്കഴിയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷംസാണ്, അൽബയാനും അൽസയാനും, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു അവരുടെ പേര്. സലീം പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, സുഖമാണോ? ഓ സുഖം, ചായ കുടിച്ചോ? ഇല്ല, ചായ കുടിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എവിടെയാണ് പക്ഷിനെ കാണുന്നത് എന്നൊക്കെ കൂടി പറയുന്നു. സലീം മൂക്കുതലയാണ് മെസ്സേജ് അയക്കുന്നത്. നെക്സ്റ്റ് സൈറക്കുട്ടി വന്നിട്ടുണ്ട്, സൈറ അന്ന ഡൊമിനിക് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. ഹർഷിക നന്ദിക കറക്റ്റ് ആയിട്ട് തന്നെ മറുപടികൾ അയക്കുന്നുണ്ട്. റിനീഷ് റഹീമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. റിനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആഡം അതിൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ അലിനസിൻ നോബലിൽ പഠിക്കുന്നു, അവരുടെയും മെസ്സേജും റൈറ്റ് ആൻസറും ഒക്കെ വരുന്നുണ്ട്. കൂടെ തന്നെ എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി കേട്ടോ. നമ്മുടെ ഓൾവിൽ ആണ് എവ്ലിൻ ആണ് കേട്ടോ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇമേജസ് ഒക്കെ എടുത്ത് നോക്കണം, ഫോട്ടോസൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തായാലും ആ ഒരു ജിജുറാന എന്ന് പറയുന്ന ആ ഒരു പക്ഷിയുടെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി കേട്ടോ. നെക്സ്റ്റ് ഷബാന എത്തിയിട്ടുണ്ട്, ഷബാനയുടെ അക്കൗണ്ടിൽ നിന്നും ആഹിലാണ് മെസ്സേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിറോസ് ഖാൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. കൂടെ തന്നെ നമ്മുടെ ഇസബൽ ഇവാൻ ആൻഡ് സാവിയോ അവരുടെയും മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ ആൽവിൻ അന്യ അവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തുന്നു. ആൻഡ് മെസ്സേജ് ഉത്തര ചോദ്യത്തിന് മറുപടിയും ഉണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദിനേശൻ പി ടി സൂര്യദർശ് ദിനേശനും ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഷബീറാണ് നെക്സ്റ്റ് മെസ്സേജ്. മുഹമ്മദ് ഷഹാനും ഷഹാ ഷബീറുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അടിപൊളി, ഓക്കെ. ഇനി ആരുടെയെങ്കിലും മെസ്സേജിലേക്ക് ഞാൻ വരാനുണ്ടോ? ഓക്കെ, സുബിനാണ് നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഡാൻ ക്രിസ്റ്റോ സുബിനും ഈതൻ മാത്യുവും ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ജിതു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദാ നമ്മുടെ ജുവൽ മേരി നെക്സ്റ്റ് ഫോട്ടോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി, ഒരു ആനക്കുട്ടിയുടെയൊക്കെ ഓ കൊള്ളാലോ, അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ മോൾക്കൊരു നല്ല കയ്യടി സ്പെഷ്യലി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എനിക്ക് മോൾ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗി, നല്ല രസമായിട്ട് എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇഷ്ടം തോന്നുന്ന ഒരു വരയാണ് മോളുടേത്. അപ്പോൾ എന്തായാലും ആ ഒരു ഒരു ഫീൽഡിൽ മോൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് സ്പെഷ്യലി ആശംസിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഹൈസാൻ അസൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും. ഹൈസ കുട്ടിക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. മുജീബ് ഖത്തർ ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മാധവും മാനവും എത്തിയിട്ടുണ്ട്. ചോദ്യം എന്താണെന്നാണ് അല്ലേ, ഓക്കെ, അവർ ചോദ്യം കേട്ടില്ല. ഓക്കെ, അപ്പോൾ മാധവും മാനവും കേട്ടോളൂ. ജുജുറാന എന്ന് പറയുന്നൊരു ബേർഡുണ്ട്, സ്പെല്ലിംഗ് ഞാൻ പറയാം, JUJURANA. ഇതിനെ എവിടെയാണ് കാണാൻ പറ്റുക? ഈ ജുജുറാന എന്ന് പറയുന്ന ആ ഒരു ബേർഡിനെ കാണാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയിൽ എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ, ഇന്ത്യയിൽ എവിടെയാണ്
അതിനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരം അയച്ചിട്ടുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ആദില ആമിന ഖദീജ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. ടുഡേ ഈസ് അവർ ഫാദേഴ്സ് ബർത്ത്ഡേ. ബർത്ത്ഡേ ക്യാൻ യു വിഷ് ഹിം എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അജ്മൽ. അപ്പോൾ അജ്മലിന് വളരെ സ്നേഹത്തോടെ ആദിലയും ആമിനയും ഖദീജയും ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആദം ആൻഡ് ഈസയാണ്, എം ഇ എസ് സ്കൂളിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ആരാധ്യ അഭിലാഷ് എത്തിയിട്ടുണ്ട്, ആരാധ്യ കുട്ടിക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് ഷിബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈവ മറിയം ജോയിൻ ചെയ്യുന്നു. ഈവ കുട്ടിക്കും നല്ലൊരു മോർണിംഗ്. അജാസ് നാസർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഫിറോസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഡോക്ടർ സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മിസ്, പനിയൊക്കെ മാറിയെന്ന് ചോദിക്കുന്നു. പനിയൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്, സെറ്റായിട്ട്. ഇന്നലത്തേക്കാൾ ശബ്ദം ബെറ്റർ ആയിട്ടില്ല, ഇന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെനിക്ക് തന്നെ അറിയുന്ന പോലെ തോന്നുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ എന്താ പറയുക, അത്ര സുഖകരമല്ലായിരുന്നു ശബ്ദം, ഇന്ന് കുറച്ചുകൂടെ ക്ലിയറായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു ഡോക്ടർ സൗമ്യ വിനോദ്, കൂടെ മക്കൾക്കും ഒരു നല്ല സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. വൈദേഹിയും രണ്ടുപേരാണ്, ഞാൻ പേര് വിട്ടുപോയിട്ടോ, വിസ്മയം വൈദേഹി അല്ലേ, കറക്റ്റ് അല്ലേ. ഓക്കെ, അവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി പറയുന്നു. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വിജീഷ് ആണ് ജോയിൻ ചെയ്യുന്നത് അക്കൗണ്ടിൽ നിന്നും. രാംദേവ് വിജീഷ് ഫ്രം ഓലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ. അടിപൊളി, ഒരു വലിയ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് രാംദേവ് വിജീഷ്. ഒരു നല്ല ഡേ സ്പെഷ്യലി മോനും വിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാജിദ് ആണ്. സാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് ഐദ് വന്നിട്ടുണ്ട്. ഐദ് ഗുഡ് മോർണിംഗ്. നമ്മുടെ മാധവും മാനവും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. കൂടെ തന്നെ അലിയാന റിസ്വാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. മെസ്സേജിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഷിഫയുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അമാൻ എന്നുള്ള മോൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. മോന് ഒരു നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാനവ് ഇപ്പോൾ ഹിമാലയാസ് പഠിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഒരു ഒരു മെസ്സേജ് കൂടെ കിട്ടിയിട്ടുണ്ട്. കൂടെ അമീറ റാഷിദ് ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും അമീറ ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന അരുൺ തോമസ് ആണ്. അരുൺ തോമസിനും ഒരു നല്ല ഡേ വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഒരു നല്ല ദിവസം സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഡം ആണ്. ആഡം റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അടിപൊളി. ഇനി ആരുടെയെങ്കിലും മെസ്സേജുകളിലേക്ക് വരാനായിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. റഫമോൾ വിത്ത് ഉപ്പ റഹീം അവർശാന്തി നികേതൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് വിജയ് പാടിയ പാട്ടാണ് കേട്ടോ. ജനനായകൻ മൂവിയിലെ ചെല്ല മകളെ എന്നുള്ള പാട്ട് എല്ലാ നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സ്കൂൾ ബസ് സ്റ്റോറീസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ വിസ്മയാണ് മെസ്സേജ് അയച്ചത്, അമ്മയല്ലായിരുന്നു. ആണോ, ഓക്കെ ഓക്കെ. ഞങ്ങളുടെ നെയിം കറക്റ്റ് ആയിരുന്നു അല്ലേ. ഓക്കെ, നെയിം മറന്നിട്ടില്ലല്ലേ. അല്ലേ, അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. വൈദേഹി എന്നുള്ള പേര് നല്ല പേര്, അപ്പോൾ ആ ഒരു പേരൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. എനിവേ, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ജനനായകൻ മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. നല്ലൊരു പാട്ടാണ് കേട്ടോ, ചെല്ല മകളെ എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പാട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. ജനനായകനിലെ പാട്ടായിരുന്നു അത്. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ് കേട്ടോ. എന്റെ ചോദ്യം ഇതായിരുന്നു, ജുജുരാന എന്ന് പറയുന്നൊരു ബേർഡ് ഉണ്ട്, അതിനെ എവിടെയൊക്കെ ഇന്ത്യയിൽ കാണാൻ പറ്റും, ഇന്ത്യയിൽ കാണാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ലിറ്റിൽ ഫ്ലവറും ലിയോണും ജോയിൻ ചെയ്യുന്നുണ്ട്, അവരും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ബിർള പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരവിടെയാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇതൽ മോൾ എത്തിയിട്ടുണ്ട്. ഇതലിൻ്റെ ഒരു നല്ല ക്യൂട്ട് ഫോട്ടോ കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മോൾക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ടിസ്വിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നുണ്ട്. ടുഡേ ടിസ്വിൻസ് ബർത്ത്ഡേ ആണോ? ഇന്ന് ടിസ്വിൻ്റെ ബർത്ത്ഡേ ആണല്ലേ. ഓക്കെ ഓക്കെ. നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ആണ് ടിസ്വിനും ടിസിയും. പലപ്പോഴും ഞാൻ പറയുന്ന പേരുകളിൽ ഒരു പേരാണ് അവരുടെ ഇത്. അപ്പോൾ എന്തായാലും അതിൽ ടിസ്വിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ ദാ വിഷ് ചെയ്യുന്നു കേട്ടോ.

0: മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫൈസൽ യോയോ നാട്ടിൽ പോയി കേൾക്കുന്നുണ്ടോ ആവോ, ഹാപ്പി ജേണി ഫൈസൽ എന്ന് പറഞ്ഞിട്ട് റജി വയനാട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആള് ഫോട്ടോയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്. നെക്സ്റ്റ് ഒരു മെസ്സേജ്, അബ്ദുൾ റഹീമാണ്, ഇന്ന് ചെറിയ മൂഡ് ഓഫ് ആയിരുന്നു മോള്, അവള് ഹാപ്പി ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സൈറ കുട്ടിയാണ്. സൈറ ഡെറിക് ഭവൻസിൽ നിന്നും ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഇഷൽ എത്തിയിട്ടുണ്ട്. ഇഷലും ഹൻസുമാണ്, അവർ എം എസിലാണ് പഠിക്കുന്നത് കേട്ടോ. ഹൈ, ഗുഡ് മോർണിംഗ്, ഹാവ് എ മാജിക്കൽ ഡേ. ഇതാരാണ് പക്ഷേ ചെയ്തിരിക്കുന്നത്? ശ്രീജിത്ത്. ഓക്കെ, അടിപൊളി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വീർവിരാജ്, റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, നോബിളിലാണ് അവരുടെ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദിസ് ഇസ് നിഫ്ഷ. ഹായ് നിഫ്ഷ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. നീലോത്തി സോങ് പ്ലേ ചെയ്യാമെന്ന് ചോദിക്കുന്നത്, ഞാൻ ട്രൈ ചെയ്യട്ടെ. എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീലോത്തി. ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് എത്താം കേട്ടോ. ഹാരിസ് സി പി പറയുന്നത് നിസ വരുകയാണെങ്കിൽ ഗോതമ്പ് ദോശയും വൻപയറ് കറിയും ചായയും കഴിക്കാം, പിന്നല്ല. എന്താണല്ലേ, കിടിലം കോമ്പിനേഷനാണ് കേട്ടോ. ഓക്കെ, അടിപൊളി. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഹാരിസ് ജി. നെക്സ്റ്റ്, ഓക്കെ, കേരളത്തിൽ നിന്നൊരു ശുഭവാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. അയച്ചാളുടെ പേര് റമീസ് പട്ടാമ്പിയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. പ്രയാഗ്യാണ് മോർണിംഗ് അയക്കുന്നത്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, എയ്തൻ ആൻഡ് സാങ്ക്ട ആർ ഗോയിങ് ടു സ്കൂൾ വൈൽ ആഡോൺ ആൻഡ് ആവ എൽവിൻ ഹാസ് ഓൺലൈൻ ക്ലാസ് ആണല്ലേ. ഓക്കെ, വി ആർ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ. ഇന്നലെ അവർ ഫുൾ ഗ്യാങ്ങിൻ്റെ ഫോട്ടോയ്ക്ക് അയച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് ഫ്രം ഇവാഞ്ചലിൻ ആൻഡ് അലോഷി ഫ്രം ഓലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ. നെക്സ്റ്റ് അതീബാണ്, ഹായ് ഗുഡ് മോർണിംഗ്. ക്യുബേക്കിലെ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ക്യുബേക്കിലെ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഒരു കുട്ടി ബ്രേക്കിലേക്ക് ഇനി പോകാൻ പോവാണ്. കൂടുതൽ ഡിയർ വൺസിനുള്ള നിങ്ങളുടെ ആശംസകളുണ്ട്, നല്ല നല്ല വിഷസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ദോഹ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഗുഡ് മോർണിംഗ് പറയാമോ? തീർച്ചയായിട്ടും. ദോഹ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ, ഒലിവ് സ്കൂളിൽ എത്താറായല്ലേ. സാമുവൽ സിജു, സാവിയു സിജു, സക്കറിയ സിജു, സാറ മറിയ സിജു, യോ ഇത്രയും പേരുമായിട്ടാണ് നമ്മുടെ അൽജോ മാത്യു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടീസിനും എല്ലാ മക്കൾസിനും അൽജോയ്ക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അവരെന്തായാലും സ്കൂളിൽ എത്താറായി എന്ന് പറയും. മിക്കവാറും എല്ലാവരും സ്കൂളിൻ്റെ പടി കടന്നു കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലേ. അങ്കിതും അർപ്പിതും ലേറ്റ് ആയോ എന്ന് ഗുഡ് മോർണിംഗ് കേട്ടോ, വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ജുജുറാന എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, കുറച്ച് എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പക്ഷികളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു പക്ഷി എന്നാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ജുജുറാന പക്ഷി എവിടെയാണ് കാണപ്പെടുന്നത്, ഏത് സ്ഥലത്താണ് ഇതുണ്ടാവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പേര് വെസ്റ്റേൺ ട്രഗോബൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി ഇതിനുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള പേര്. പക്ഷേ ജുജുറാന എന്നുള്ള പേരിലും പക്ഷീനെ വിളിക്കും, പിന്നെ അത് രസമുണ്ടല്ലോ പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പേരിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് ഹിമാലയൻ ആ ഒരു ഭാഗങ്ങളിലായിരിക്കും ഇത് കൂടുതൽ കാണപ്പെടുക. പിന്നെ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മേഖല. ഈ ഒരു പക്ഷീനെ കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഏരിയകളാണ് കേട്ടോ. ഈ പിന്നെ ഈ പക്ഷികളെക്കുറിച്ച് പറയുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഭയങ്കര നാണം കുടുങ്ങികളായിട്ടുള്ള പക്ഷികളാണ് അത്രേ. അപ്പോൾ ഇലകളാണെങ്കിലും തളിരുകളാണെങ്കിലും കിഴങ്ങുകൾ ഇതൊക്കെ ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം. അതായത് നിലത്ത് നിന്നാണ് ഈ പക്ഷികൾ ഇര തേടുന്നത്, അതുകൊണ്ടാണ് നാണം കുടുങ്ങികൾ എന്ന് പറയുന്നത് കേട്ടോ. നാണം കുടുങ്ങികളായ പക്ഷികൾ നിലത്താണ് ഇര തേടുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കൗതുകമുള്ള ഈ ഒരു വിശേഷം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ്, എനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അറിവായി കാണാൻ സാധ്യതയുണ്ട് എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതാ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് എനിക്ക്. നമ്മുടെ ബ്യൂട്ടിഫുൾ ബേർഡ് എന്ന് പറഞ്ഞിട്ട് റിയാസ് കൂർഗാണ് അയച്ചിട്ടുള്ളത്. കൊള്ളാം, റിയാസ് അതിനൊരു ഫോട്ടോയൊക്കെ ശരിക്കും നല്ല ഭംഗിയില്ലേ, എന്താ പറയുക, ഭയങ്കര രസമുള്ളൊരു ഒരു ലുക്കാണ് അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ജുജുറാന എന്ന് പറയുന്ന ബേർഡിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അടുത്തൊരു കുട്ടി ബ്രേക്കിലേക്ക് കൂടി പോവാണ്. ഗുഡ് മോർണിംഗ്, മോർണിംഗ് സവാരി നിസ എന്ന് പറഞ്ഞിട്ട് സക്കീറിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് എല്ലാ അദ്ദേഹത്തിനും പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളേ. 5000917 എന്ന നമ്പറിലേക്ക്. സിലീപ് കുമാറിൻ്റെ അക്കൗണ്ടിലും കാശി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ. കാശി വിഷ് ചെയ്യുന്നു, ഭവൻസിൽ പഠിക്കുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ആ ഫുൾ ഫാമിലിക്കും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക്.
1: This is Radio Sunoo 91.7 FM. Qatar's happiness frequency. now available on Spotify and Gaana.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds Morning Safari.
4: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. Distributed by Fars Film.
1: Hello, this is Aishwarya Lakshmi.
2: You're listening to
1: Radio Suno. Radio Suno 91.7.
2: You're listening to
3: Morning Sabah. Only on Radio Suno 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. മെയ് 13 തീയതി ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. അബിജാൻ നിക്സൺ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആ ഒരു ഫാമിലിക്കും സ്പെഷ്യലി പറയുന്നു. ബിജു ക്ലീറ്റസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് നിസ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടി കിട്ടിയിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പാർവതിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹലോ, വെരി ഗുഡ് മോർണിംഗ് ടു നിദ ആൻഡ് ഓൾ സുനോ ലിസ്ണേഴ്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ എഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇനാര പരിനീതി. ഓക്കെ, ആളുടെയാണ് മെസ്സേജ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനാരയാണ്. സ്പെഷ്യലി നിദയ്ക്കും എല്ലാ റേഡിയോ സുനോ ലിസ്ണേഴ്സിനും ഒരു നല്ല ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ ഒക്കെ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ദിലീപ് മോഹൻ്റെ മെസ്സേജ് ഒരു വലിയ കുറിപ്പാണ് കേട്ടോ, ഞാൻ കുറച്ച് വായിക്കാം. ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ജോലിയുടെ തിരക്കിൽ പുതിയ ലോകത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും മനസ്സിൽ നിറയുന്നത് നമ്മുടെ ബാല്യകാലത്തിൻ്റെ സുന്ദരമായ ഓർമ്മകളായിരിക്കും. ബാല്യത്തിൽ ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങളും ഇന്ന് നമ്മളെ തേടി വരുന്നു. പ്രവാസ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലാണ് ഒരിക്കലും തിരിച്ചു കിട്ടാനാകാത്ത ആ കാലം എത്ര വിലപ്പെട്ടതാണെന്ന് കൂടുതൽ മനസ്സിലാകുന്നത്. പുതുതലമുറയ്ക്ക് ലഭിക്കാത്ത ചില ചെറിയ നിരവധി സന്തോഷങ്ങൾ, ഓടിട്ട സ്കൂൾ കല്ല്, പെൻസിലിൽ പൊട്ടുന്ന സ്ലേറ്റ്, അവയെല്ലാം ഇന്നൊരു ഓർമ്മയായി മാത്രം

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunum.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkal.

0: 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.4.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

സഡക് ടു എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ജനസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ അമീൻ അഫ്സൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, പി ഒ ബോക്സ് ഇല്ലേ നമ്മുടെ നാട്ടിലെ, നാട്ടിൽ നെയിം കൊടുക്കാമോ? ഓ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം തന്നെ പി ഒ ബോക്സിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. പക്ഷെ അതിന് മുമ്പ് ഞാൻ കുറച്ച് ഒരു ചെറിയ വിശേഷത്തിലേക്ക് കൂടി വരാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് 2-3 പേരുടെ മെസ്സേജുകളുണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്നൊരു അടിപൊളി ദിവസമായിരിക്കും കേട്ടോ. അതാണ് ദീപ ആൻഡ് ഹെനിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കൂടെ നീതി, മോഹൻ, അജയ്, കൊച്ചൻ അവരുടെയൊക്കെ മെസ്സേജുകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പറയാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ചിലപ്പോൾ ചില റീലുകളൊക്കെ കാണുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മളെ കണക്ട് ചെയ്യില്ലേ, അങ്ങനെ ഒരു റീല് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാണ് കേട്ടോ. രഞ്ജിത്ത്, അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്, ഒരിക്കൽ നമ്മുടെ സ്മാർട്ട് ടോക്കിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റീൽ ഇങ്ങനെ കണ്ട സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എംപ്ലോയീസിൻ്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു അത് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണല്ലോ എന്നുള്ളത്. എനിക്കിത് എല്ലാവരെയും കണക്ട് ചെയ്യില്ല, ചിലപ്പോൾ ഒരു ഓഫീസ് പ്രിമൈസസിൽ ജോലി ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഇത് കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളതിൽ സംശയമില്ല. അപ്പം എന്തായാലും ഈ ഒരു എംപ്ലോയീസിൻ്റെ സീറ്റ് റൊട്ടേഷൻ ചില സമയത്തൊക്കെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ടല്ലേ. അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒരേ സ്ഥലത്തിരുന്ന് അതൊരു ബോറടിയായി മാറാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരേ സ്ഥലത്തിരുന്ന് ആ ഒരു കംഫർട്ട് സോണിലേക്ക് നമ്മളങ്ങനെ കൂടുതൽ കൂടിച്ചേരാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ടൊരു ഒരു റൊട്ടേഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ പലപ്പോഴും പലരും ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ ചോദ്യം എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? സീറ്റ് മാറ്റിയിരുത്തുക എന്നൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പറയില്ലേ. എന്ന് പറഞ്ഞല്ലേ, നമ്മുടെ ഓഫീസിലാണെങ്കിലും ആ ഒരു സീറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ സീറ്റുകളുടെ ഒരു ഒരു റൊട്ടേഷനും അല്ലെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്യുന്നതും ഒക്കെ ഒരു എപ്പോഴും അല്ല, ഒരു ഒരു കാലയളവിന് ശേഷം, ഒരു ഇത്ര എത്ര ഒരു 6 മാസം അതല്ലെങ്കിൽ 1 ഇയറിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു കാലയളവിനുള്ളിൽ സ്റ്റാഫിൻ്റെ എംപ്ലോയീസിൻ്റെ സീറ്റ് റൊട്ടേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കണക്റ്റ് ആകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കാം കേട്ടോ. 444-9 1 7 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ 500-00-917 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇപ്പം തന്നെ അയക്കാം കേട്ടോ. എംപ്ലോയീസിൻ്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ, അല്ലെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കുന്നത് നല്ലതാണോ, ഒരു ടീമിൻ്റെ ഇടയിൽ അതൊരു നല്ലതാണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം. വിളിക്കേണ്ട നമ്പർ 444-9 1 7. ഇതെല്ലാവരെയും ചിലപ്പം കണക്ട് ചെയ്തു എന്ന് വരില്ല. ഇപ്പം കണക്ട് ആകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മെസ്സേജിലേക്ക് നിങ്ങൾക്ക് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. താളവട്ട മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
9: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
10: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
13: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
14: Just feel like you're
15: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. വളരെ ചെറിയൊരു ചോദ്യമാണ് നമ്മളിന്ന് ചോദിച്ചിട്ടുള്ളത്. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സീറ്റ് റൊട്ടേഷൻ ഒന്ന് ഷഫിൾ ചെയ്യുന്നത് നല്ലതാണോ? ഇതെല്ലാവർക്കും ചിലപ്പം കണക്റ്റായി എന്ന് വരില്ല എന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മളുടെ കൂടെ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് ആദ്യം ആരാണ് നോക്കാം.
16: എന്റെ പേര് രാജേഷ്.
15: രാജേഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് സംസാരിച്ചു വന്ന ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്?
16: ടോപ്പിനെ കൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് മാറ്റുന്നത് നല്ലതായിരിക്കും. ഒരു ജസ്റ്റ് ഒരു ചേഞ്ച്, ഒരു 6 മന്ത്സ് അല്ലെ 1 ഇയർ കഴിയുമ്പോൾ ഓഫീസിന്റെ സീറ്റ് അറേഞ്ച്മെന്റ്സ് മാറ്റുമ്പോൾ നമുക്ക് അതിന്റേതായ ഒരു ചെറിയ ഡൈനാമിക്സിൽ ചെറിയ ചേഞ്ച് വരും.
15: നമുക്ക് പേഴ്സണലി ഒരു മാറ്റം ഫീൽ ചെയ്യും അല്ലേ?
16: മാറ്റം വരും. അത് ജസ്റ്റ് നമ്മളെ ഒരു ജനറൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ബ്രെയിൻ ഒരു പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷന് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ബ്രെയിന് പൊതുവെ മടിയുള്ള ഒരു കൂട്ടത്തിലാണല്ലോ.
15: അതെ അതെ, നമ്മൾ അങ്ങനെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ മടി കൂടും.
16: ഡെഫിനറ്റ്ലി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ്. ഇൻസീറ്റിംഗ് പക്ഷെ നമ്മുടെ ലൈഫിൽ എല്ലാ മേഖലയിലും ഒരു ചേഞ്ച് ആവശ്യമാണ്.
15: തീർച്ചയായിട്ടും. സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
16: ഞാൻ വർക്ക് ചെയ്യുന്നത് നബീനയിലാണ്. ഞാൻ ഓപ്പറേഷൻസ് ആണ്.
15: ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പം സാർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ സാറിന്റെ ടീമിൽ?
16: ചെറിയ ഷഫ്ലിംഗ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ എല്ലാ ഓഫീസിലും അതിനുള്ള പരിമിതി സാഹചര്യം ഉണ്ടാവണമെന്നില്ല.
15: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ട് കേട്ടോ, എല്ലാവർക്കും അത് ചിലപ്പം, അതാ ഞാൻ പറഞ്ഞ, എല്ലാവർക്കും ഇത് കണക്ട് ആയി എന്ന് വരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്.
16: ഇപ്പം ലാപ്ടോപ്പും മറ്റുള്ള ഓഫീസ് ഐറ്റംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും മേബി. പക്ഷെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം.
15: എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
16: താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ സാധാരണ വിളിക്കാറില്ല. ഞാൻ മകളെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്.
15: ഓക്കെ, എനിവേ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, ബൈ. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സീറ്റ് റൊട്ടേഷൻ എപ്പോഴും നല്ലതാണ്. ശരിക്കും നല്ലതാണല്ലോ, ഒരു വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് മാറിയിരിക്കും, നമുക്കൊരു മനസ്സിനൊരു ചേഞ്ച് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. എന്തോ ഒരു പുതുമ, പെട്ടെന്നൊരു പുതുമ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. അത് വളരെ നല്ലതാണെന്നാണ് എൻ്റെയും ഒരു പേഴ്സണൽ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതാണ് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാം, സംസാരിക്കാം, അതല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വിളിച്ചോളൂ 444-4917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു ബ്യൂട്ടിഫുൾ തമിഴ് സോങ്ങിലേക്ക് പോവാണ്. ഈ അടുത്തിങ്ങനെ ട്രെൻഡിങ് ആയ ഒരു പാട്ടാണ് നീലോത്തി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ തമിഴ് സോങ്ങിലേക്ക് നമ്മളിപ്പോ ദാ പോവാണ്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹലോ, ഞാൻ അനുസിതാര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: ഷോപ്പ് കുര്യനും നേഹയും പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു ചെറിയ ചോദ്യം നമ്മൾ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ കേട്ടു പോവാണ് കേട്ടോ. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ, ഒന്ന് ഷഫിൾ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ ഒരു നല്ല കാര്യമാണോ എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരാൾ കൂടി നമ്മളുടെ കൂടെ സ്പെഷ്യലി ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു. എന്താണ് അഭിപ്രായം എന്നുള്ളത് കേൾക്കാട്ടോ.
1: ജെയിംസ് ആണ് എന്റെ പേര്.
0: ഹായ് ജെയിംസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ലതന്നെ,
0: സുഖമായിട്ട് പോകുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്
1: സീറ്റ് റൊട്ടേഷനെ കുറിച്ച് പറയുമ്പോ, ചെറുപ്പത്തിലെ സ്കൂളിലെല്ലാം നമ്മള് സ്ഥിരം ഇങ്ങനെ
0: സീറ്റ് മാറ്റി ഇരുത്തും,
1: സീറ്റ് മാറ്റി ഇരുത്താറുണ്ട്. അപ്പൊ അത് ഒരു വലിയൊരു ചേഞ്ച് ആണ്, മാനസികമായിട്ടും മൊത്തത്തില് ഒരു നല്ലൊരു ചേഞ്ച്
0: ആയിരുന്നു. ഒരു മാറ്റം നമ്മുടെ മനസ്സിനും ഫീൽ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ?
1: തീർച്ചയായും തീർച്ചയായും.
0: ഓക്കെ, എവിടെയാണ് ജെയിംസ് വർക്ക് ചെയ്യുന്നത്?
1: ഞാനൊരു ഹെക്സാ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. ഇങ്ങനെ കേട്ടപ്പോ നല്ല ഒരു കൗതുകം തോന്നി, കാരണം നമ്മുടെ ചെറുപ്പത്തില് ഇത് സീറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കാൻ നേരത്തും നമുക്ക് തന്നെ ഒരു പ്ലസന്റ് മൈൻഡ് ആയിരിക്കും.
0: അതെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ നമ്മുടെ ഗ്യാങ് എന്നൊക്കെ വിട്ടുപോകും, ഭയങ്കര സങ്കടം വരും.
1: അല്ല, അത് അതേ പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്.
0: സ്കൂൾ ടൈമിൽ നമുക്ക് വിഷമം തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഫീലില്ല. ഇപ്പൊ എനിക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്ന ഇഷ്ടമാണ്. ചില ഇടയ്ക്കൊന്ന് മാറി ഒന്നെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന എപ്പോഴും ഒരു പുതുമ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് വളരെ സിമ്പിൾ ടോപ്പിക് ആണല്ലോ, ആൾക്കാർ ഇത് റെസ്പോണ്ട് ചെയ്യോ എന്നൊക്കെ ഞാനൊന്ന് ഡൗട്ട് അടിച്ചു. പക്ഷെ എനിക്ക് ചെറിയ കാര്യമാണെങ്കിലും ഇതിൽ വലിയൊരു സംഗതി ഉണ്ടല്ലേ. അപ്പൊ എന്നാലും പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം കേട്ടോ. താങ്ക് യു, താങ്ക് യു, ബൈ ബൈ. ജെയിംസ് അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. വളരെ കൃത്യമായിട്ട് ആളുടെ ഒരു അഭിപ്രായം അദ്ദേഹം ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കൂടി ഈ സമയത്ത് ചോദിക്കുകയാണ് കേട്ടോ. വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജിൽ നിങ്ങൾക്ക് പറയാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-9917 ആണ്. മെസ്സേജിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ വളരെ സ്പീഡിൽ ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. ചോദ്യം ഇതാണ്, എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ചോദ്യമാണ്, ചെറിയൊരു കാര്യമാണ്, പക്ഷെ അതിൽ വലിയ ചില സംഗതികളുണ്ട് എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. മെസ്സേജുകളിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവാണ്. അതിരൻ മൂവിയിലെ പവിഴമഴ കേൾക്കാം. ഹരിശങ്കർ പാടിയിരിക്കുന്ന പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ എനിക്ക് വരുന്നുണ്ട്. അബിൻ തോമസ്, വാസു ബേക്കൽ, അബ്ദുൽ സത്താർ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലും ദിയ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയാസ് ഫാമിലി, ഗുഡ് മോർണിംഗ്, സുഖ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനിയും ഇസ്മായിൽ, എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു. ജ്യോതി ബാസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഈ ഒരു പാട്ട് ഇങ്ങനെ കേട്ട് ആസ്വദിക്കുന്നു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: The big, the big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: യു ആർ ലിസണിംഗ് ടു
1: Only on Radio Suno

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno updates.
6: Suno updates like a swagadam update galumai Nisa. കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുന്നതിനുമായി ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ഓൾഡ് ദോഹ പോർട്ടുമായി സഹകരിച്ച് ഈദ് റൺ 2026 സംഘടിപ്പിക്കുന്നു. മെയ് 28 വൈകിട്ട് 5:30 മുതൽ 7 വരെ ഓൾഡ് ദോഹ പോർട്ട് ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായി നടക്കുന്ന ഈദ് റണ്ണിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമേന്യ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് QSFA ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം. 2026 ഫിഫ ലോകകപ്പിന് മുന്നോടിയായി 34 അംഗ പ്രാഥമിക ടീമിനെ ഖത്തർ പ്രഖ്യാപിച്ചു. ടീമിൽ മലയാളിയായ തഹസീനും ഇടം നേടിയിട്ടുണ്ട്. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ അവാർഡ്സിൽ തുടർച്ചയായി 3rd തവണയും മികച്ച പ്ലെയറിനുള്ള പുരസ്കാരം അക്രം അഫീഫ് സ്വന്തമാക്കി. ദോഹ മെട്രോ ഗോൾഡ് ലൈനിൽ സ്പോർട്സ് സിറ്റി അൽ സുഡാൻ മെട്രോ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ മെട്രോ ലിങ്ക് ബസ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പുതിയ റൂട്ടുകൾ പ്രാബല്യത്തിൽ വന്നു. IPL ഇന്ന് ബാംഗ്ലൂർ കൊൽക്കത്തയെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.
0: Weather report.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: This is Morning Safari.
8: Malabar Golden Diamonds Morning Safari,
9: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: ഹായ് നമസ്കാരം, ഞാൻ നമ്മുടെ സ്വന്തം കെട്ടറിലെ റേഡിയോ ചെയ്യുന്ന

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പല പല അഭിപ്രായങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ സിമ്പിളായൊരു ചോദ്യമായിരുന്നു നമ്മൾ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസിനിടയിൽ ഒരു സീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ഗുണകരമാണ്, എംപ്ലോയീസിന് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഇനി അടുത്ത ഒരാൾ കൂടി നമ്മളുടെ കൂടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ആരാണ് നോക്കാം.
4: എന്റെ പേര് പ്രശാന്ത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കെമിസ്ട്രി ഹോട്ടലാണ്.
3: ഓക്കേ ഓക്കേ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
4: ആ കുഴപ്പമില്ല.
3: അപ്പൊ എന്താണ് പ്രശാന്തിന്റെ ഒരു ഒപ്പീനിയൻ?
4: എന്റെ ഒപ്പീനിയൻ വെച്ചാൽ നമ്മുടെ ഈ സീറ്റ്സ് അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ സീറ്റ്സ് മാറുന്നത് അത് എല്ലാവർക്കും ശരിക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നില് എന്റെ ഒന്നിരണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരൊന്നും ഒരിക്കലും സീറ്റ് മാറത്തില്ല.
3: ഓക്കേ. പ്രശാന്തിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ്, ഓഫീസ് സ്ട്രക്ചറിൽ ഈ റൊട്ടേഷൻ നല്ലതാണോ?
4: റൊട്ടേഷൻ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്നൊന്ന് റിഫ്രഷ് ചെയ്യാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമുക്ക് പല നമ്മുടെ മൈൻഡ് പലപ്പോഴും ബ്ലോക്ക് ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ പല ഡിസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ വഴി ചിന്തിക്കും. നമ്മള് ഓക്കെ ഒരു നമ്മളെപ്പോഴും നോ പറയാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു. നമ്മളെ റൊട്ടേഷൻ ചെയ്തതല്ലാത്ത കുറച്ച് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുതിയ സെയിം കമ്പനി ആണെങ്കിലും യുനോ ഇറ്റ് വിൽ ലൈക്ക് ഇറ്റ് വിൽ ഹെൽപ് യു ടു അറ്റ്ലീസ്റ്റ് തിങ്ക് അബൌട്ട് സംതിങ് ന്യൂ.
3: അതെ, കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാനായിട്ടൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. പ്രശാന്ത് ആയിരുന്നു. കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ഈ സീറ്റ് റൊട്ടേഷനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലായിരുന്നു അദ്ദേഹം എത്തി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് വരുവാണ്. ഓം ശാന്തി ഓഷാനയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, വിനീത് ശ്രീനിവാസൻ പാടുന്നു, കാറ്റുമൂളിയോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: This is Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: മൈ സ്റ്റോറി മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ഇതാ കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോറി ഇവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്.
0: ഞാൻ വിചാരിച്ചു ഇത് എത്ര മാത്രം ആളുകളെ കണക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
1: ചില വിഷയങ്ങളുണ്ടല്ലോ
0: നമ്മൾ
1: വിചാരിക്കും ആരെയും കണക്ട് ചെയ്യില്ല.
0: ഞാൻ ശരിക്കും വിചാരിച്ചു.
1: പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ വിചാരിക്കും എല്ലാവരും കണക്ട് ചെയ്യുന്നത്.
0: പക്ഷെ
1: അത് അത് മറ്റേ മുകേഷ് പറഞ്ഞ ഒത്തില്ല.
0: സത്യം സത്യം ഇതും അതുപോലെയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം റീല് കണ്ടതാണ്. അപ്പൊ ആ റീല് പറയുന്നത് സീറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സീറ്റ് റൊട്ടേഷൻ നല്ലതാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന്റേതായ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതേ സെയിം ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഒരേ സ്ഥലത്തിരുന്ന് ബോറടിക്കാൻ നമ്മളൊന്ന് സ്ഥലം മാറ്റുന്നത് ഇടയ്ക്കിടെ ഒരു ആറുമാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോ അങ്ങനെ ഒരു ചേഞ്ച് നല്ലതല്ലേ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
1: ഓക്കെ,
0: നമ്മളുടെ കൂടെ ഒരാള് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
2: ഹലോ, റേഡിയോസിനാണോ?
0: ആ, ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഗുഡ് മോർണിംഗ്. എന്റെ പേര് മുഷ്താഖ് എന്ന് പറയും. മിനിസ്റ്റർ ഓഫ് ഇന്റീരിയർ
0: ആണല്ലേ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: ജോലിയൊക്കെ
0: ഉഷാറായിട്ട് പോകുന്നു അല്ലേ. നാട്ടിലെവിടെയാ?
2: ഞാൻ കോഴിക്കോട്. ആ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. കാരണം പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും ഇന്നെ വെച്ച സ്ഥലത്തായിരിക്കും നാളാ സാധനം കാണും. അപ്പൊ അവര് ടെഫളിങ് നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പല പല സ്ഥലങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. അവർ റാക്ക് മാറ്റി വെക്കും. അപ്പൊ അത് ബിസിനസിന് വിജയം ഉള്ളത് കൊണ്ടും ആണല്ലോ അത് മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയില് അതിന്റെ പ്രൊഡക്റ്റ് പിന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം പിന്നെ അറ്റ്മോസ്ഫിയറിലുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഇടത്തിൽ മാത്രമാണ് നമ്മുടെ വീടാ. അതിനുള്ള ഇതുണ്ടെങ്കിൽ നമുക്കത് മാറ്റുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം.
0: മുഷ്താഖായിരുന്നു സംസാരിച്ചത് അല്ലെ. പാള് പറഞ്ഞതുപോലെ തന്നെ റാക്ക് മാറ്റി വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും റാക്ക് മാറ്റി വെക്കുന്നതിന് പിന്നിൽ ഒരുപാട്
0: സ്ട്രാറ്റജീസ് ഉണ്ട്.
1: ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. പല കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ആണ്.
0: അതെ, ചിലപ്പോ നമുക്ക് ഒരു പുതുമ തോന്നില്ലേ, അങ്ങനത്തെ ഒരു പുതുമയും അത് ചിലപ്പോ സമ്മാനിക്കാറുണ്ട്.
1: ചില ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ചെന്നിട്ടേ, നമ്മൾ ഇവിടെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹൈപ്പർ മാർക്കറ്റുകൾ
0: നമുക്ക് കറക്റ്റ് അറിയുന്ന സ്ഥലത്തിന്റെതുണ്ടോ.
1: അവിടെ പോയിട്ട് കണ്ണടച്ചിട്ട് ഒരു വലിയ വലിച്ചാൽ ആ സാധനം തന്നെയായിരിക്കും കിട്ടുക.
0: സത്യം സത്യം. അതുപോലെ പ്രശാന്ത്, കുറച്ച് സമയങ്ങളിൽ ഞാൻ ഈ ടോപ്പിക് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ വലിയൊരു കുറിപ്പ് ആൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു വിഷയം വളരെ ആൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആള് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇന്നത്തെ ക്വസ്റ്റ്യൻ ഈസ് റിയലി എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരേ സീറ്റില് ഇരിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് സോണിൽ നമ്മുടെ ചിന്തകളൊക്കെ ചിലപ്പോൾ ഒതുങ്ങി പോകും. നമ്മൾ ആ ഒരു സീറ്റ് തന്നെ ഇരുന്ന് നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ നമുക്ക് അങ്ങ് കൂടുതൽ ഇതായി പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊന്ന് ഇടം മാറ്റുവാണെങ്കിൽ, ഒന്ന് റൊട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നുമെങ്കിലും പക്ഷെ പിന്നീട് നമ്മുടെ തോട്ട് പ്രോസസ്സിലൊക്കെ ചെറിയ ചേഞ്ചുകളൊക്കെ വരും. പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും നമുക്ക് പുതിയ ആശയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. ഇതൊരു കോർപ്പറേറ്റ് ലോകത്ത് ഇത് എപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന അവരുടെ ഓഫീസിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കണം എന്ന് നിർബന്ധമില്ല.
1: ഓക്കെ,
0: സോഫകളുണ്ട്, കോൺഫറൻസ് റൂം ഉണ്ട്, ചെറിയ മീറ്റിംഗ് റൂംസ് ഉണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും അവർക്കിരുന്ന് അവരുടെ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പം സമാധാനമായിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലവും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും ആശയങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ കോൺഫറൻസ് റൂം ആണ് അവർ കൂടുതലും തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റൊട്ടേഷൻ രീതി എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ്. റൊട്ടേഷൻ ഈസ് എ ഗ്രേറ്റ് തിങ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് അദ്ദേഹം ഞാൻ ആലോചിക്കണം
1: കേട്ടോ.
0: അത്രയും സമയം എടുത്ത് അദ്ദേഹം ഇത്ര ഒരു ഒരു എത്ര എത്ര ഒരു പാരഗ്രാഫ് ഉണ്ട് എഴുതി അയച്ചത് അല്ലേ.
1: ഓക്കെ, അത്രയും വലിയൊരു മെസ്സേജ് അയക്കണെങ്കിൽ അത്രയും അദ്ദേഹം എത്രയോ സമയം എടുത്തു
0: എന്നുള്ളതാണ്.
1: ഞാൻ ശരിക്കും മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ചീന്തിയെടുത്ത വിഷയമാണോ ഇന്ന് നിസ ചോദിച്ചത്?
0: ഞാനൊരു റീല് കണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
1: അതല്ല, ഞങ്ങൾക്ക് ഇവിടെ ഈ ഓഫീസിലാണെങ്കിലും ബീൻ ബാഗ് ഉണ്ട്, എവിടെ വേണമെങ്കിലും പോയിരിക്കാം, ഏത് സീറ്റിലും വേണമെങ്കിലും പോയിരിക്കാം, ഏത് സ്റ്റുഡിയോയിലും പോയിരിക്കാം. അവർ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും
0: ഞാനൊരു റീല് കണ്ടാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരു കൺക്ലൂഷൻ പറയുന്നത് എങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സീറ്റ് റൊട്ടേഷൻ നടത്തുവാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ബെറ്റർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു ലക്ഷ്യം വേണം കേട്ടോ, വെറുതെ നമ്മൾ റാൻഡംലി ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല.
1: അല്ല, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പറഞ്ഞില്ലേ, അത് എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നി. കാരണം വെച്ചാൽ എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ആളുകൾ അടുത്ത് തന്നെ ഇരിക്കണം.
0: ഓക്കെ ഓക്കെ, ശരിയാണ്.
1: ഡിസ്കഷൻ ഉണ്ടാവാം, കൺഫ്യൂഷൻ വരുന്ന സമയത്ത് അത് എപ്പോഴും അടുത്ത് തന്നെ ഇരിക്കണം എന്നാണ് തോന്നിയത്.
0: ഇപ്പൊ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഇപ്പൊ ഒരു പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടൊരു ഒബ്ജക്ട് ഉണ്ടായിട്ട് വേണം നമ്മൾ ഈ റൊട്ടേഷൻ നടപ്പാക്കാനായിട്ട്. നമുക്കൊരു ലക്ഷ്യം വേണം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് അത് മാറ്റപ്പെടും എന്നാണ് അഭിപ്രായം. അപ്പൊ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും.
1: പലർക്കും പല വിഷയമായിരിക്കും.
0: കുറച്ചു മുമ്പ് ഒരാൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇതിന്റെ കൂടെയുള്ള ആളുകൾക്ക് സീറ്റ് മാറ്റിയിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ചില ആളുകൾ ഉണ്ടല്ലോ അവരുടെ സീറ്റ് ഇങ്ങനെ ഇരിക്കണം, ടേബിൾ ഇങ്ങനെ ഇരിക്കണം,
0: അതെ അവിടെ
1: ഫോൺ ഇവിടെ തന്നെ ഇരിക്കണം,
0: തരത്തിലൊരു ചേഞ്ച് അവിടെ സംഭവിക്കാം. അവിടെ എനിക്ക് മിനുവിനെ ഓർമ്മ വരുന്നത്, കാരണം മിനു എന്നെ നോക്കി ഇവിടെ നിന്ന് എന്തെടുത്ത് മാറ്റിയത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അതാ അടുക്കും ചിട്ടയിലും തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ടോപ്പിക് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് പതുക്കെ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്, വൃദ്ധം മൂവിയിലെ പാട്ട്.

0: suno. The Big Biggest Jewelry Festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
3: ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
2: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
3: ഇത് നമ്മ ടൈം. സമ്മാടി അടിക്ക പോറ.
2: കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: 91.7 റേഡിയോ സുനോ.
5: Morning Safari.
6: Only on Radio Suno.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുകയാണ്. ബുധനാഴ്ച ദിവസമാണ്, May 13th. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
6: ഇന്നലെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു വിശേഷം എത്തിയിട്ടുണ്ടായിരുന്നു. 2026 ഫിഫ ലോകകപ്പിന് മുന്നോടിയായിട്ട് ഖത്തർ 34 അംഗ പ്രാഥമിക ടീമിനെ പ്രഖ്യാപിച്ചു. പേജിലൊക്കെ ആ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീമില് തഹസീൻ, മലയാളിയായിട്ടുള്ള തഹസീനും ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവസാന ടീമിലേക്ക് തഹസീൻ എത്താൻ കഴിഞ്ഞാൽ മലയാളി അല്ലെങ്കിൽ ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളി എന്ന് പറയുന്ന ആ ഒരു വലിയ
5: ചരിത്രത്തിലേക്ക്
6: അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ.
5: ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് എനിക്ക് തന്നെ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ അറിയാം ഫുട്ബോളിനെ ഭയങ്കര ഇഷ്ടമായി. അവരുടെയൊക്കെ മുമ്പില് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തഹസീൻ ഭയങ്കര ഹീറോയാണ്. തഹസീനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുടെ ഫോണിന്റെ വാൾപേപ്പർ
6: അത്രയ്ക്കധികം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ചരിത്രം സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും തഹസീനെ വളരെ സ്നേഹത്തോട് നമ്മളും വിഷയാണ് കേട്ടോ. കൂടെ മെസ്സേജുകളുണ്ടാ?
5: ഓ, ഹരിയുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, കെയ ആൻഡ് കനി. ഓ, നല്ല പേര്, കെയ ആൻഡ് കനി. ഹരിയുടെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത് കേട്ടോ.
6: ഓക്കെ,
5: പിന്നെ ചില സോങ് ഡെഡിക്കേഷൻ ഒക്കെ ആണ്.
6: ഓക്കെ, അപ്പൊ തന്നെ കൊച്ചിയിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, ആക്ച്വലി ഇവിടെ മെസ്സേജിലുണ്ട്. ഓക്കെ, അദ്ദേഹം ഇത്ര മണി ടു ഇത്ര മണി ഞാൻ കേൾക്കുന്നുണ്ട്, ജബ്ബാർ എന്നാണ് പേര് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. എന്ന് പറഞ്ഞിട്ട് വലിയൊരു മെസ്സേജ് അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയ സ്നേഹം അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ മെസ്സേജുകളൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് ആളുകളിലേക്ക് എത്തിക്കുന്നത്, അങ്ങനെ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
5: ഓക്കെ, അതില് സംശയത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് മിസ്സായിപ്പോയി. ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി. അപ്പൊ അത് ടൈം ഡിലേ ആയിപ്പോയി. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ആളുകള്

0: നമ്മുടെ
1: ഓഫീസിൽ
0: എല്ലാവരുടെയും ശബ്ദത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ.
1: ഓക്കെ, കാലാവസ്ഥ മാറുന്ന സമയമാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക, തേനും കുഞ്ഞുള്ളിയും കൽക്കണ്ടവും
0: നാരങ്ങാനീരും
1: എല്ലാ ഹോം റെമഡീസ് ഉപയോഗിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രണയവർണ്ണങ്ങൾ മൂവിയിലെ പാട്ടിലേക്ക്. ഇത് റേഡിയോ 91.7 FM-ൽ മോർണിംഗ് സവാരി കേട്ട് കേട്ട്
0: കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
6: യു ആർ ലിസ്ണിംഗ് ടു,
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel like you're
6: സമയം കൃത്യം ചോദിച്ചാൽ 9 കഴിഞ്ഞ് 18 ആയിരിക്കാണ്. ബുധനാഴ്ച ദിവസമാണ്, മെയ് 13. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നത്
7: നമ്മളുടെ സ്വന്തം
6: ഓക്കെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൂചനകൾ നൽകുകയാണ്. 1994 റിലീസായ ചിത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമ,
7: എല്ലാവർക്കും അറിയുന്ന സിനിമയാണ്. അതിനകത്ത് നിങ്ങള് ഞാൻ ഈ സൂചനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ, സിനിമ എല്ലാവർക്കും അറിയാം.
6: ഓക്കെ, 1994 റിലീസായ ചിത്രം. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കടേഷ് ആണ്.
7: അതെ,
6: ഓക്കെ.
7: ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ആർട്ട് ചെയ്തിട്ടുള്ളത് തോന്നല്ല, കറക്റ്റാണ്, ഹാർട്ട് വിഭാഗം ചെയ്തിട്ടുള്ളത് സാബു സിറിലാണ്.
6: ഓക്കെ, സാബു സിറിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ കലാസംവിധാനം
7: അതിന് അദ്ദേഹത്തിന് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ.
6: ഓക്കെ,
7: അതുപോലെ തന്നെ അടുത്തൊരു സൂചന എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസ്റ്ററിലെ ഒരു വരികളാണ്, ആ സമയത്തെ പോസ്റ്ററിലെ വരികളാണ്, ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ.
6: ഓക്കെ,
7: അത് ആ സിനിമയുടെ അന്നത്തെ പോസ്റ്ററിൽ അവർ കൊടുത്ത ഒരു വരിയാണ്.
6: പക്ഷെ അത് അന്ന് ആരെഴുതിയതാണെങ്കിലും
7: അടിപൊളി,
6: ഇന്നും
7: അത് കറക്റ്റ് ആണ്. ടിൽ ടുഡേ വരെ അത് ബെസ്റ്റ് എന്റർടൈനർ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഏതാണ് ഈ ചിത്രം, ആർക്കെങ്കിലും കിട്ടിയോ?
6: ആർക്കും കിട്ടില്ല. സൈക്കോ നിസയുടെ ക്ലൂകൾ
7: വിജയിച്ചിരിക്കുന്നു. 1994
6: ഇറങ്ങിയ ചിത്രം. ഈ സിനിമയുടെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സൂചന നൽകുന്നത്, ഈ സിനിമയുടെ കലാസംവിധായകൻ സാബു സിറിലാണ് എന്നുള്ളത്.
7: അതെ, അതിന് അദ്ദേഹത്തിന് ബെസ്റ്റ് ആർട്ട് ഡയറക്ടറിനുള്ള പുരസ്കാരം ഈ സിനിമയിലൂടെ സാബു സിറിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു.
6: ഓക്കെ, മുഹമ്മദ് മുസ്തഫ
7: കിട്ടിയോ?
6: ചൂടുണ്ട്,
7: കറക്റ്റ് ആണോ?
6: അല്ല, ചൂടുള്ളൂ,
7: ചൂടുള്ളു. ഓക്കെ,
6: ശ്രുതീഷ് ചൂടുണ്ട്,
7: ചൂടുണ്ടോ? ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു നല്ല മലയാളം പേരാണ് കേട്ടോ.
6: അതന്നെ,
7: രണ്ട് സെന്റൻസ്.
6: ഫരീസാദ് ചൂടുണ്ട്, ആ സിജു സോമൻ,
7: സിജു പോളി, ചാടി പോളി. സിജു റൈറ്റ് ആൻസർ ആണ്,
6: സിജു കറക്റ്റ് ആൻസർ ആണ്.
7: അടി പോളി.
6: ഓക്കെ
7: ഓക്കെ, രണ്ട് വാക്കുകളാണ് കേട്ടോ.
6: ദൃശ്യ,
7: ഓക്കെ,
6: ദൃശ്യ,
7: ദൃശ്യ എന്നുള്ള പേരിലും സൂചനയുണ്ട്. അല്ല, വേണമെങ്കിൽ ഒന്ന് കൂട്ടിക്കെട്ടിയൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ
6: ചൂട് വരുത്താം. അതായത് മിന്നാരം വന്നു, ചന്ദ്രലേഖ വന്നു,
7: ഓക്കെ,
6: കലാപാനി വന്നു, ഇതൊന്നും അല്ല.
7: ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പേര് കൂടിയുണ്ട്,
6: ചിത്രം വന്നു, അതുമല്ല. ശ്രുതീഷ് എല്ലാം മാറ്റി പിടിച്ചാണോ?
7: ഓക്കെ,
6: ഒന്നും അല്ല.
7: ഓക്കെ, എന്താ ഒരു സന്തോഷം
6: ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുമ്പോൾ
7: എനിക്ക് കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന
6: മറ്റാരും സഞ്ചരിക്കാത്ത
7: വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ
6: നൽകി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്.
7: അടുത്ത പാട്ടിലേക്ക്
6: ആവേശം.
7: ജാഡ് സോങ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: ഇതൊരു സംശയമുള്ള ചോദ്യമാണ് നിസ,
1: ആണല്ലേ?
0: അതായത് എൽദോ എന്ന് പേരുള്ളൊരു കൂട്ടുകാരനില്ലാത്ത ആളുകൾ കുറവായിരിക്കും.
1: എൽദോ
0: കണക്ഷൻ മനസ്സിലായില്ലേ?
1: മനസ്സിലായി.
0: അതല്ല, എൽദോ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവും.
1: സത്യം പറഞ്ഞാൽ എനിക്കില്ലല്ലോ.
0: ഇല്ലേ?
1: ഇല്ല.
0: നിങ്ങളുടെ
1: ഒരു ഏരിയയിൽ ചിലപ്പോ എൽദോ എന്നുള്ള പേര്, ബേസിൽ കോതമംഗലം ഭയങ്കര ഫേമസ്
0: ആണ്.
1: രണ്ടുപേരും
0: ഒരേ ലിസ്റ്റിൽ വരുന്ന പേരുകളാണ്. ഓക്കെ, സമയം 9 കഴിഞ്ഞ് 34 മിനിറ്റ്. ബുധനാഴ്ച ദിവസമാണ്, May 13. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ സവാരി.
1: ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു ഈദ് റൺ വരാനായിട്ട് പോകുന്നുണ്ട്. കഥ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ആണ് ഇത്തരത്തിലൊരു ഈദ് റൺ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റുമായിട്ട് വരികയാണ്. വരും ദിവസങ്ങളിലായിരിക്കും. 28 വൈകിട്ട് 5:30 സ്റ്റാർട്ട് ചെയ്ത് 7 വരെ നമ്മുടെ ഓൾഡ് ദോഹ പോർട്ട് ഉണ്ടല്ലോ, ആ ഒരു ടെർമിനലിന്റെ ആ ഒരു കെട്ടിടം ഉണ്ടല്ലോ, അതിന്റെ സമീപത്തായിട്ടായിരിക്കും ഈ ഒരു ഈദ് റൺ നടക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും.
0: തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇവന്റുകൾക്കൊക്കെ നമ്മുടെ ഒരു സപ്പോർട്ടും ഭയങ്കര ഒരു കാര്യമാണ്. കാരണം എന്ത് സ്പോർട്സ് ഇവന്റ് വന്നാലും നമ്മളെ സംബന്ധിച്ച് അത് നമ്മളുടെ ഇവന്റ് ആയിട്ട് നമ്മളെ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇതിനും എല്ലാവിധ ആശംസകളും ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക് അറിയിക്കുകയാണ്. കട്ട സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് സൂചനകളിലേക്ക് വരികയാണ്. 1994 റിലീസായ ഒരു ചിത്രം.
1: ഓക്കെ, എസ് പി വെങ്കടേഷ് ആയിരുന്നു ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
0: ഓക്കെ, സിറിൽ സാബു, അദ്ദേഹം കലാ സംവിധായകനായ ഒരു ചിത്രം.
1: ഓക്കെ, ബെസ്റ്റ് ഓഫ് ദി എന്റർടൈനർ ടിൽ ടുഡേ എന്നുള്ളത് ഈ സിനിമയുടെ പോസ്റ്ററിൽ വന്നൊരു വരിയാണ്.
0: ഇനി എന്ത് സൂചന നൽകിയാലും നിങ്ങൾക്ക് പെട്ടെന്ന്
1: മനസ്സിലാവും. ഇനി ക്യാരക്ടർ പറഞ്ഞാൽ മനസ്സിലാകും, ബാക്കി എന്ത് പറഞ്ഞാലും മനസ്സിലാവും. എനിക്കൊന്ന് ഒരാൾക്കാണ് റൈറ്റ് ആൻസർ കിട്ടിയത് അല്ലേ?
0: അല്ല, ഇപ്പൊ കുറച്ച് പേർക്കൊന്ന് സൈന്യമാണോ എന്ന് ചോദിക്കുന്നത്.
1: സൈന്യല്ല.
0: അല്ല, ഫസലിന് ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നൌഷാദ് ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അൻസലിന് ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ റസീല്, സുമേഷ് കോട്ടയില്, ഹാരിസ് റഹ്മാൻ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട്.
1: ഓക്കെ, റൈറ്റ് ആൻസർ പറഞ്ഞ ആളുകളെ കാത്ത് സൂര്യയുടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് കറുപ്പ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ആ മൂവിയുടെ ടിക്കറ്റ് ആയിരിക്കും ഇന്നത്തെ ഭാഗ്യശാലികൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്.
0: ഓക്കെ, എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന തമിഴ്നാടിനെ കുറിച്ചാണ്. രണ്ട് വിശേഷങ്ങളെ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ.
1: അതെ, തീർച്ചയായിട്ടും തമിഴ്നാടൊക്കെ വലിയ ഡിസ്കഷനിൽ നിൽക്കുന്ന സമയമാണ്, കേരളവും വലിയ ഡിസ്കഷനിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം.
0: അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയമാണെങ്കിൽ ദോഹ ടു ചെന്നൈ.
1: ചെന്നൈ ബീറ്റ്സ്.
2: ഡബിൾ ഹിറ്റ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Namaskar, I'm GS Prith. Radio Suno 91.7 കേട്ട് കേട്ട് കൂട്ടും.

0: സമയം 9 കഴിഞ്ഞ് 45 മിനിറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഒന്ന് കൊമ്പത്ത് കേറിയാലോ. താനാരാണെന്ന്
1: തനിക്കറിയില്ലെങ്കിൽ
0: താൻ എന്നോട് ചോദിക്ക് താനാരാണെന്ന്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും
1: താനാരാണെന്നും.
0: തെറ്റി കംപ്ലീറ്റ്
1: ശരിയല്ലേ പറഞ്ഞേ.
0: താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താനാരാണെന്ന്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും
1: താനാരാണെന്നും.
0: ഇപ്പൊ കറക്റ്റ് ആയിരുന്നു,
1: ഏറെക്കുറെ ശരിയായിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. തേന്മാവിൻ കൊമ്പത്ത്, ഈ സിനിമയെ കുറിച്ച് ഏത് സൂചന വേറെ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും, എല്ലാം നമുക്കറിയാവുന്നതാണ്.
0: എല്ലാ സൂചനകളും
1: ഓക്കെ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സൂചനയിലേക്ക് പോയത്. കറുപ്പ് സിനിമ കാണാനുള്ള ടിക്കറ്റ് ആയിരിക്കും. ഭാഗ്യശ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. നമ്മൾ അതിന്റെ പല പ്രൊമോഷൻസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പല തരത്തിലുള്ള പ്രൊമോഷൻസ്,
1: ഓ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊമോഷൻസ് കാണുന്നുണ്ട്.
0: അത് മാത്രമല്ല കേട്ടോ, സൂര്യ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഈ പ്രൊമോഷൻസിന് ആള് വന്ന് ഇറങ്ങുന്നത്.
1: അതെ അതെ, അടിപൊളിയാണ്.
0: സാധാരണ അദ്ദേഹത്തിന്റെ ഒരു സിംപ്ലിസിറ്റി ഒക്കെ വിട്ടിട്ട്
1: അതെ
0: ചിരി
1: അടിപൊളി. ഓക്കെ, ഇന്ന് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഒരു കേരള അറ്റയറിൽ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മൂവി മാറട്ടെ. ആ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭാഗ്യശാലികൾക്ക്. കൂടെ തന്നെ ഇന്നത്തെ ഐ പി എൽ മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്ന് ബാംഗ്ലൂരും കൊൽക്കത്തയും തമ്മിലുള്ള മാച്ച് ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഗംഭീരമായിട്ട് മത്സരങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയം തന്നെയാണ് കേട്ടോ.
0: ഓക്കെ, ഇപ്പൊ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് മുന്നിലെത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ എത്തിയതായിരുന്നു. ബാംഗ്ലൂർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് 14 പോയിന്റുമായിട്ട് എത്തിയിട്ടുണ്ട്. 11 മാച്ചുകളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് ബാംഗ്ലൂർ രണ്ടാം സ്ഥാനത്ത്. ഹൈദരാബാദ് മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു, അവർക്കും 14 പോയിന്റ് തന്നെയാണ്. പിന്നീട് പഞ്ചാബ് 13 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത്. അഞ്ചാം സ്ഥാനത്തേക്ക് സി എസ് കെ
1: എത്തിയിട്ടുണ്ട്, അഞ്ചിലേക്ക്
0: എത്തിയിട്ടുണ്ട്.
1: ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഉള്ളത് ലക്നൌവും മുംബൈയും തന്നെയാണ് ലാസ്റ്റ് പോയിന്റ് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത്.
0: നമ്മുടെ ഭാഷയിൽ പറഞ്ഞ
1: ടീമുകളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മത്സരങ്ങൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ആ കിരീടം ആര് സ്വന്തമാക്കും എന്നറിയാനായിട്ട് കാത്തിരിക്കാം.
0: ടാറ്റാ, ബൈ ബൈ. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറട്ടെ. കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സണ 91.7 FM മോർണിംഗ് സവാരി.

0: services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari. Morning Safari. Only on Radio Suno.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
2: Good morning. இனிய காலை வணக்கம், சுப்பிரபாதம். ஒரு பியூட்டிஃபுல் மார்னிங் விஷஸ் தா ரீச் கொண்ட சந்தீபான ஜாயின் செய்யுனத ஹோம் டெலிவரியில். அதெந்தா பதிவில்லாதே ഇന്നത്തെ ദിവസം ഹോം ഡെലിവറിയിൽ എത്തിയേക്കുന്നത്? നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തട്ടകമല്ലേ, ചെറുതായിട്ടൊന്ന് വന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസം ഞാൻ കരുതി നമുക്ക് ഹോം ഡെലിവറിയിൽ കുറേ വിശേഷങ്ങൾ, ഒരുപാട് പേര് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കുറേ വിശേഷങ്ങൾ അറിയാനായിട്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ദിവസമായില്ലേ കണക്ട് ചെയ്തിട്ട്, ആ ഒരു കണക്ഷൻ ഒന്നുകൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി ഞാൻ ഇതേപോലെയൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം ഹോം ഡെലിവറിയിൽ ഞാനും കൂടി ജോയിൻ ചെയ്യുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, എല്ലാവർക്കും ഒരു അടിപൊളി ഗംഭീരമായിട്ടുള്ള ഗുഡ് മോർണിംഗ് വിഷസ് അങ്ങോട്ട് നേരെയാണ്. ആ ഒരു മോർണിംഗ് വിഷസ് അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പതിവായിട്ട് വരാറില്ല ആ ഒരു മോർണിംഗ് വിഷ്, എക്സ്പെക്ട് ചെയ്യില്ലേ. ആ ഒരു മോർണിംഗ് വിഷസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ, 5000917 അല്ലമീൻ ബ്രോ ദി ഓൾറെഡി ഗുഡ് മോർണിംഗ് ഡിയർ സന്ദീപ് ബ്രോ, ഹവ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു അല്ലമീൻ ബ്രോ, അവിടെ അങ്ങനെയാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ദേ ആ മോർണിംഗ് വിഷൊക്കെ ഒന്ന് ഉഷാറായിട്ട് അയച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് കുറേയേറെ സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ ദാ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കീപ് ലിസ്ണിംഗ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സെൻ്റർ 91.7 FM. വിഷിംഗ് യു ഓൾ എ ഗ്രേറ്റ് ഡേ, എ ഗ്രേറ്റ് മോർണിംഗ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 8:43 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 14:56. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ്. എന്തായാലും ഈ ഒരു മോർണിംഗ് ഞാനും ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളിന് ശേഷം വീണ്ടും ആ ഒരു ഷോയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലോട്ട് വരുന്നുണ്ട്. ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലോട്ട് വന്നതിന് കാരണം ഗുഡ് മോർണിംഗ് വിഷസ് തന്നെയാണ്. ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് വിഷസ് ഇങ്ങനെ അറിയിക്കുന്നു. ദൃശ്യ ഗുഡ് മോർണിംഗ് ബ്രോ എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദൃശ്യ. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ജാസിർ ഹുസൈൻ ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാസിർ ബ്രോ വിഷിംഗ് യു ടു എ വെരി വെരി ഹാപ്പി മോർണിംഗ്. നല്ലൊരു സുപ്രഭാതം ഡിയർ എന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ഗുഡ് മോർണിംഗ് വിഷ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ദ ബിസിനസ് എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ബട്ട് ദെൻ വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി മോർണിംഗ്. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ. ഈ ഒരു ദിവസമൊക്കെ ഇങ്ങനെ വിഷ് ചെയ്തു പോകുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് അയക്കാനായിട്ട് പറക്കണ്ട കേട്ടോ. ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി വിഷ ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ആണെങ്കിൽ ആ വിഷയൊന്നും അയക്കാനായിട്ട് വിട്ടുപോകരുത്. ഞാൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഹോം ഡെലിവറിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബിജോയ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തേക്കണേ. യാസിർ എന്നാണ് സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ ബിജോയുടെ ഫ്രണ്ട് യാസിറിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷു കൂടി പറയുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ ദാ ഈ ഒരു ടൈം സെൻഡ് ചെയ്യാനായിട്ട് മറക്കണ്ട.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ വിഷസ് മാത്രമല്ല, ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതും. നമുക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണില്ലേ, ആ വിശേഷങ്ങളൊക്കെ ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അയക്കാനായിട്ട് മറക്കണ്ട. വെയിറ്റ് ചെയ്യാണ് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ ഹോം ഡെലിവറിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കമ്മിങ് അപ്പ് നെക്സ്റ്റ് മിഴി രണ്ടിലും എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. You're listening on Radio Sonora 91.7 FM.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
4: Distributed by Fars Film.
5: Home delivery.

Once again, welcome back. Radio Sun 91.7 FM. Home delivery time. സന്ദീപാണ് കൂടെ ഉള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 28 മിനിറ്റും 54 സെക്കൻഡും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് വിഷസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. സന്ദീപ് ബ്രോ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് റഫീഖിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റഫീഖ് ബ്രോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഈവനിങ് ഷോയിലേക്ക് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. 917 ഈവനിങ്സ് കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ എല്ലാ ലിസ്ണേഴ്സിനെയും, ഹോം ഡെലിവറി ലിസ്ണേഴ്സിനെയും ഒന്നുകൂടി ഒന്ന് എന്താണ് ആ വിശേഷങ്ങളും കാര്യങ്ങളും ആ ഒരു ടച്ച് വിട്ടു പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാനായിട്ട് കൂടെ ജോയിൻ ചെയ്ത ഒരു ടൈമാണ്. ഷഫീഖ് ബ്രോയുടെ മെസ്സേജിലേക്കാണ് ഇനി പോകുന്നത്. ഷഫീഖ് ബ്രോ പറയുന്ന മെസ്സേജ് ഇങ്ങനെയാണ്. സുഹൃത്തിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു മെസ്സേജ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവറിൻ്റെ ബർത്ത്ഡേ ആണ്. അൻവറിനൊന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അൻവർ ഒരു നല്ല എഴുത്തുകാരൻ കൂടിയാണ്. അൻവർ തലായി എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്നുള്ള മെസ്സേജ് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അൻവറിന് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കട്ടെ. വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

വിഷിംഗ് യു വൺസ് അഗൈൻ എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ അൻവർ. ആ ഒരു വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളായിട്ട് പതിവുകളിൽ ഒന്നും തന്നെ തെറ്റിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹു ആം ഐ. ഓക്കെ, ഞാൻ ക്ലൂസിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ വലിയ ഡിസ്ക്ലെയിമർ നടത്താനുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷം, കുറച്ചുകൂടി ഇൻടാക്ട് ആയിട്ട് പറഞ്ഞാൽ 21 വർഷങ്ങൾക്ക് ശേഷം സൂര്യയും തൃശയും ഒന്നിക്കുന്ന ആ ഒരു ചിത്രത്തിൻ്റെ മൂവി ടിക്കറ്റ്സ് ഒക്കെ ഇവിടെ റെഡിയാണ്. കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് റെഡി ആയിട്ടിരിക്കുമ്പോൾ ലിസ്ണേഴ്സ്, ദാ നിങ്ങൾക്കുള്ള അവസരമാണ് ആ ടിക്കറ്റ്സ് ഗ്രാബ് ചെയ്യാനുള്ള. ഈ വരുന്ന വീക്കെൻഡ് നമുക്ക് സൂര്യയുടെ പടമൊക്കെ കണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കാത്തിരിക്കുമ്പോൾ ഡോണ്ട് മിസ് ഔട്ട് ദ ഓപ്പർച്യൂണിറ്റി. ആൻഡ് അത് പറയുമ്പോൾ ഇനിയിപ്പോൾ ക്ലൂസിലേക്ക് പോകാനുള്ള വെയിറ്റിംഗ് ആണ്. സോ ആദ്യത്തെ ക്ലൂ നമ്മുടെ ഹു ആം ഐ സെഗ്മെൻറ്റിൽ ഇന്ന് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഡിഷാണ്, ഒരു ഫുഡ് ഐറ്റമാണ്. എന്താണ് ഈ ഫുഡ് ഐറ്റം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസവും ഈ ഫുഡ് ഐറ്റമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. സോ അത് തന്നെയാണ് എൻ്റെ വെരി ഫേസ്റ്റ് ക്ലൂ. മെയ് 13 എന്നുള്ള ദിവസവും ഈ ഫുഡ് ഐറ്റവുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ക്ലൂവിലേക്ക് വരുമ്പോൾ ദിസ് ഇസ് എ അറബിക് ഫുഡ്. ഇതൊരു അറബിക് ഫുഡ് ഐറ്റം ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ അറബിക് ഫുഡാണ് ഇന്നത്തെ ദിവസമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഏതാണ് ആ ഫുഡ് ഐറ്റം ഒന്ന് കിട്ടിയെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്. രണ്ട് ക്ലൂസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ക്ലൂസിനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക. രണ്ട് ക്ലൂസിൽ ആരൊക്കെയാണ് ഉത്തരം പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്, ഒരു തമിഴ് സോങ് തന്നെ കേട്ടാലോ. മധുശ്രീ പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: Joyalukkas, world's favorite jeweler.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഞാൻ 91.7 കേട്ട്.

0: delivery.
1: Welcome back to Radio Sonora 91.7 FM Home Delivery. The time Sandeepaanu kooda join cheyyunnathu. Studio clockil samayam 10 mani kazhinja 46 minutum 41 secondum. ഏതാ ബ്യൂട്ടിഫുൾ ഡേ അല്ലേ? ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിൻ്റെ വെയിറ്റിംഗിൽ തന്നെയാണ്. ആൻഡ് റൈറ്റ് ആൻസേഴ്സ് നൽകുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വേം ഐ വൺസ് അഗൈൻ. ഓക്കേ, ഇന്നത്തെ ആ ഒരു ഫുഡ് ഐറ്റം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫുഡ് ഐറ്റം ആക്ച്വലി ഇന്നത്തെ ദിവസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫുഡ് ഐറ്റം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള വെരി ഫേസ്റ്റ് തിങ് എന്നുള്ളത് ഈ ഒരു സംഭവം ഒരു അറബിക് ഫുഡാണ്, ഇന്നത്തെ ദിവസമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ക്ലൂ പറഞ്ഞപ്പോൾ തന്നെ എനിക്കിവിടെ ആൻസേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ശ്രീനാഥ് ആൻസർ പറഞ്ഞിട്ടുണ്ടോ? ശ്രീനാഥ് ഒരു ഗുഡ് മോർണിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് യെസ് ആൻസറും നമുക്ക് അയച്ചിട്ടുണ്ട്. ഷിബ്ലി പറഞ്ഞിരിക്കുന്നത്, ഷിബ്ലി വൺ സെക്കൻഡ്, ആൻസർ ഒന്ന് ലോഡ് ആയിക്കൂടെ. കബാബാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷിബ്ലി. അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കേട്ടോ. അല്ല, മീൻ റൈറ്റ് ആൻസർ പറയുന്നു. ആന്റണി സിജു പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്. ദൃശ്യ റൈറ്റ് ആൻസർ. വിഷ്ണു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷഫീർ ഇല്ലല്ലോ, ഷഫീർ ഏകദേശം അടുപ്പിച്ചൊക്കെ നോക്കി പക്ഷേ ഇല്ല. ഷഫീറിന്റെ ഉത്തരം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ജിഷാദ് പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്. അതേപോലെ തന്നെ ഷഫീഖ് ടി കെ, മറ്റൊരു ഷഫീഖ് കേട്ടോ, നമുക്ക് ഉത്തരം അയച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ജിയോ ദേ നമുക്കൊരു ഗുഡ് മോർണിംഗ് വിഷസ് മാത്രമാണ് അയച്ചിട്ടുള്ളത്. ഷഫീർ പി ജെ ഗുഡ് മോർണിംഗ് വിഷസ് അയക്കുന്നു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ആ ഒരു ഉത്തരത്തിന് കൂടി വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ക്ലൂസ് കേൾക്കണ്ടേ? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ. ആരോടും ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ ദേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൂവും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ്? ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പല രീതിയിൽ നമ്മൾ സ്പെല്ല് ചെയ്യും, പക്ഷേ എല്ലാം വായിക്കുന്നത് ഒരേപോലെയാണ് എന്നുള്ളതാണ് മറ്റൊരു ക്ലൂ ആയിട്ട് പറയാനുള്ളത്. പല ഭാഗത്ത്, ഇപ്പോൾ യു കെ ആ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തന്നെ വേറെയാണ്, എഴുതുന്ന വേറെ രീതിയിലാണ് യു കെയിലും ഓസ്ട്രേലിയയിലും. അതേ രീതിയിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെല്ലിങ്ങിൽ നമുക്ക് അങ്ങടെ ഇങ്ങടൊക്കെ വ്യത്യാസം ഒരുപാട് കാണാനായിട്ട് സാധിക്കും. തുർക്കിയിലേക്ക് പോയാൽ അഗെയിൻ അത് വേറൊരു സ്പെല്ലിങ്ങിലാണ് എഴുതുന്നത്. മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ അക്ഷരത്തിൽ കുറേയേറെ വ്യത്യാസം വരുന്നുണ്ട്. അക്ഷരങ്ങൾ എത്രയൊക്കെ തന്നെ മാറിയാലും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരു രീതി തന്നെയാണ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ക്ലൂ, യെസ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാ ഇത്ര കാര്യങ്ങൾ വെച്ചിട്ട് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡേ ബേസ് ചെയ്ത് വരുന്ന ഈ ഒരു ഫുഡ് ഐറ്റം. ഇനി ഒരു ഒറ്റ ക്ലൂവും കൂടെ എൻ്റെ കയ്യിലുള്ളൂ. ഈ ഒരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എല്ലാവരും പറയും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമില്ല. മിക്കവാറും കുബൂസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും അധികം കഴിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. എന്താണ് ഈ ഫുഡ് ഐറ്റം, ഇന്നത്തെ ദിവസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആൻസർ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളൂ. 5000009 17. 21 വർഷത്തിന് ശേഷം സൂര്യയും അതേപോലെ തന്നെ തൃശ്ശയും ഒന്നിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ കറുപ്പ് എന്ന സിനിമയുടെ മൂവി ടിക്കറ്റ്സ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
2: Welcome back once again. Radio Suno 91.7 FM home delivery time. Sandeepana Kude join cheyyunnathu studio clockil samayam 11 mani kazhinja 1 minute 36 secondum. Yet another beautiful day, അല്ലേ? ദേ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്. Let's get in once again to who am I? ഇനി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല, കാരണം കുറേയധികം പേര് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് അറിയാനായിട്ട്. മെയ് 13 എന്നുള്ള ദിവസത്തിന് ഒരു ആഡ് ഓൺ നൽകിക്കൊണ്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹമ്മസ്. യെസ്, നമുക്ക് അറബിക് ഡിഷസ് ഒരുപാട് അറിയാമെങ്കിലും എനിക്ക് തോന്നുന്നത് ഇവിടെ കുണാഫ വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒത്തിരി അറബിക് ഫുഡ് ഐറ്റംസ് കബാബാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ദാ ഇന്നത്തെ ദിവസം ഇന്റർനാഷണൽ ഹമ്മസ് ഡേ ആണ്. അപ്പോൾ ആ ഒരു ഹമ്മസ് എന്നുള്ള ഫുഡ് ഐറ്റത്തിലേക്കാണ് നമ്മളെല്ലാവരും ഇന്ന് എത്തിച്ചേരേണ്ടിയുണ്ടായിരുന്നത്. റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ടിക്കറ്റ്സ് ഒക്കെ തന്നെ ലക്കി വിനേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് സെക്കൻഡ് ലിസ്റ്റിൽ ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ജെഫ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ്സ് ആണോ ഉദ്ദേശിച്ചത്. എന്തായാലും ജെഫ് ബ്രോ ഡേറ്റ്സ് അല്ല, ഇന്ന് ഹമ്മസ് ഇന്റർനാഷണൽ ഹമ്മസ് ഡേ ആണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹമ്മസ് എന്നുള്ള ആ ഒരു ഫുഡ് ഐറ്റത്തിലേക്കാണ് പോയേണ്ടതായിട്ടുണ്ടായിരുന്നത്. സഹീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്സൽ അബ്ദുള്ള റൈറ്റ് ആൻസർ. യൂനസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അൺനോൺ എന്ന അക്കൗണ്ടിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരവാണോ അൺനോൺ പറഞ്ഞിരിക്കുന്നത്? യെസ്, അൺനോൺ റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ മുജീബ് പറഞ്ഞേക്കുന്ന ഉത്തരം, മുജീബ് ജുബൻ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഐറ്റം ഉണ്ടോ, ഇങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ടൻ അതാണെന്നുണ്ടെങ്കിൽ മുജീബ് ബ്രോ ആൻസർ തെറ്റിപ്പോയി കേട്ടോ. ധ്യാൻ റൈറ്റ് ആൻസർ പറയുന്നു. അഖിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ആൻസർ ശരിയല്ലേന്ന് ചോദിച്ചിട്ട് ഷീജയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. റൈറ്റ് ആൻസർ തന്നെയാണ് ഷീജ പറഞ്ഞിരിക്കുന്നത്. മുകേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ബാക്ക് ടു ബാക്ക് ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താണ് ആ സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ വന്ന കൺഫ്യൂഷൻ എന്നല്ലേ. കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമല്ല, സ്പെല്ലിംഗ് പല രീതിയിൽ നമ്മൾ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോ രീതിയിലാണ് ഹമ്മസ് സ്പെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ യു കെ ഓസ്ട്രേലിയ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹമ്മസിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് HOUMOUS എന്നാണ് എഴുതുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് അല്ലെങ്കിൽ എന്താണ് അറബ് കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ HU എന്നുള്ളതാണ് വിചാരിച്ചിരിക്കുന്നത്. ബട്ട് HOMMUS എന്നാണ് അവിടെ എഴുതുന്നത്. അതേപോലെ തുർക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ HUMUS എന്ന ആ ഒരു ലെറ്ററിങ് അല്ലെങ്കിൽ വേർഡിംഗ് ആണ് ഹമ്മസിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ പല ഭാഗത്ത് പല സ്പെല്ലിംഗ് ഒക്കെ ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ ഒന്നാണ്, ടേസ്റ്റും ഒന്ന് തന്നെയാണ്. ഒരുപാട് പേരുടെ കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ ഫേവററ്റ് ആയിട്ടുള്ള ഹമ്മസ് ഇന്ന് ഇന്റർനാഷണൽ ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസും ഒറിജിനും കാര്യങ്ങളും ഒരുപാട് വലിയ ഹിസ്റ്ററി തന്നെ ഹമ്മസിൻ്റെ പുറകെയുണ്ട്. ആ കഥകളൊക്കെ ഇതേ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം എന്തായാലും തൽക്കാലം റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. സോ ഹിയർ വി ഗോ, കൺഗ്രാജുലേഷൻസ്. സൂര്യ ആൻഡ് ഓൾസോ തൃഷ 21 വർഷത്തിന് ശേഷം ഒന്നിക്കാൻ പോകുന്ന കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ കോളിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു തമിഴ് ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 11:44 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖുദാസ്പി ബ്ലിറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
5: ഞാൻ രാജ് കലേഷ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 18:44. അങ്ങനത്തെ ഒരുപാട് വിശേഷങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൻസേഴ്സ് ഒക്കെ തന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ജിയോ എന്നുള്ളത് പറഞ്ഞത് കറക്റ്റായിരുന്നു എന്നാണോ ജിയോ ചോദിച്ചത്? ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ജിയോ യെസ്, ഹമ്മസ് എന്നുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, ജിയോ യെസ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത് പോയ കാര്യം, പക്ഷേ ഹമ്മസ് എന്നുള്ള ആൻസർ ലേറ്റായിട്ടല്ലേ പറഞ്ഞേ? 10:30 അയച്ചോ? 10:30 അയച്ചെങ്കിൽ കറക്റ്റായിരിക്കുമല്ലോ. യെസ്, അപ്പം ജിയോയും റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ലിസ്റ്റിൽ ദാ ജിയോയും എത്തിപ്പെട്ടിട്ടുണ്ട്. ജിയോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമല്ല, പക്ഷേ വളരെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്കിതേ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്, എനിക്ക് മടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, മടി പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കയ്യിൽ കൊണ്ട് കരുതാനായിട്ട് ഒരു സാധനമുണ്ട്, നമ്മുടെ ബ്രഷ്. യെസ്, പല്ലി തേക്കുന്ന ബ്രഷ് തന്നെ, വേറൊന്നുമല്ല. അങ്ങനെ ഫീലിംഗ് ഓഫ് ലേസിനെസ് ഒക്കെ തോന്നുന്ന ഒരു സമയത്ത് നമുക്ക് പല്ലി തേച്ചാൽ മതി. അത് യൂഷ്വലായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സൈഡ് കൊണ്ടല്ല, റൈറ്റ് യൂസ് ചെയ്യുന്നവർ ലെഫ്റ്റ് യൂസ് ചെയ്യുക, ലെഫ്റ്റ് യൂസ് ചെയ്യുന്നവർ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുക. കാരണം അപ്പോൾ ബ്രെയിനിന് സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ ബ്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് ഉണർത്തും എന്നാണ് പറയുന്നത്. ഇത് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ബ്രഷ് എടുക്കുക, നേരെ പോയി പല്ലി തേക്കുക. ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല, ബദ്ധൻ ഈ ഒരു കാര്യം പ്രൂവൻ ആണ് സയൻറ്റിഫിക്കലി. ശരിക്കും പറഞ്ഞു പോകുന്ന ആ ഒരു രീതി കേട്ടപ്പോൾ എനിക്കും തോന്നി ആ ശരിയാണല്ലോ. നമ്മുടെ ബ്രെയിനിനൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. യൂഷ്വലി നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കുക. യൂഷ്വൽ അല്ലാത്ത കാര്യങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് ജീവിതത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രതികരണം നമ്മുടെ മൈൻഡ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിൻ കൊണ്ടോ ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഇനി അത്യാവശ്യം എനർജി ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു സീസണിൽ ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുറച്ച് നല്ല തണുത്ത വെള്ളം മുഖത്ത് സ്പ്ലാഷ് ചെയ്താൽ മതി, ആ ഒരു ലോ എനർജിയൊക്കെ മാറിക്കിട്ടും എന്നുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി ഇത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ 2 ടിപ്പുകൾ ദാ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് ഞാൻ പോകുന്നത്. വരത്തൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നസ്രിയ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigittu 5 mani mudal. 917 Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum aavashyamayathellam oriki Daiso.
2: Daiso, let's make every outing unforgettable.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Home delivery.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You are listening

Welcome, welcome, welcome back once again. Radio Sun 91.7 FM home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 41:27. അങ്ങനത്തെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ കേട്ടാൽ തമാശ എന്ന് തോന്നുന്ന കുറച്ചധികം ഫാക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പോസിബിളാണോ, പക്ഷെ ചെയ്ത് നോക്കിയാലല്ലേ പോസിബിളാണോ അല്ലയോന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഒന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ലേസി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ബ്രഷ് ചെയ്യാനായിട്ട് മറക്കേണ്ട. യൂഷ്വൽ ബ്രഷിംഗ് സ്റ്റൈലല്ല, നമ്മൾ റൈറ്റ് സൈഡ് കൊണ്ടാണ് ജനറലി ബ്രഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൊണ്ട് ബ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ബ്രെയിൻ വേക്കപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രെയിനിന് അങ്ങനെ ഒരു ഉണർവ് നൽകാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി രാത്രി ഉറക്കം വരുന്നില്ല അങ്ങനത്തെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് ദാ ഈ ഒരു മാർഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി സയൻറ്റിസ്റ്റുകൾ അതേപോലെ തന്നെ ഒരുപാട് റിസർച്ചസിലൂടെ തെളിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ വി ഓൾ ആർ യുണീക്ക് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പോസിബിലിറ്റീസ് പറയുന്നില്ല. ബട്ട് ദെൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരം ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സംഭവം, ആ ഒരു കാര്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റാപ്പിഡായിട്ട് 1 മിനിറ്റ് കണ്ണിങ്ങനെ ചിമ്മിച്ചാൽ മതി. അത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ കണ്ണടയ്ക്കുന്നില്ലേ, നമ്മൾ ബ്ലിങ്ക് ചെയ്യത്തില്ലേ, ആ ഒരു സംഭവം 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം ആ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ട്രാക്കിലേക്ക് നമ്മൾ വീഴും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനിപ്പം പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ മൈൻഡിനെ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിലേക്ക് നമ്മൾ വീഴുകയാണോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഈ ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ഈ ഒരു കാര്യം ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് 1 മിന്റ്റോളം രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഉറക്കം വരാത്ത ആ ഒരു സാഹചര്യത്തിൽ ഒന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഉറക്കം വരും, ആ ഒരു ട്രാക്കിൽ നമ്മൾ വീഴും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു കാര്യം ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ മാത്രമല്ല എഴുന്നേക്കാനും ബുദ്ധിമുട്ടുള്ള ചിലരുണ്ട്. അപ്പോൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ ബെഡിൽ നിന്ന് മാട്ടി പിടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് കുറച്ചൊന്ന് എഴുന്നേറ്റിട്ട് ആ ഒരു ഹാഫ് ബോധത്തിലായിരിക്കുമല്ലോ നമ്മൾ, ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രീത്ത് ഒന്ന് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താൽ മതി. ഓക്സിജൻ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ റഷ് ചെയ്യും. ഇത് റഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എഴുന്നേക്കും, നമുക്ക് എഴുന്നേക്കാനുള്ള എനർജി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഉറക്കം എഴുന്നേക്കാനായിട്ട് രാവിലെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രാവിലെ ഒന്ന് ആ ഒരു ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നോക്കുക ഒരു 10 സെക്കൻഡ്സോളം. അപ്പോൾ ബോഡിയിൽ ആ ഓക്സിജൻ കണ്ടത് നല്ല രീതിയിൽ തന്നെ റഷ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എഴുന്നേക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യവും കൂടി നിങ്ങളുടെ അരിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന ട്രൈ ചെയ്ത്, പ്രത്യേകിച്ച് നമുക്ക് ആക്സസറീസ് ഒന്നും വേണ്ട, ഒരു ഗാഡ്ജറ്റ്സും വേണ്ട, സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്ത് പോകാൻ പറ്റിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിശദമായ വിവരങ്ങൾ അറിയിക്കാനായിട്ട് മറക്കണ്ട. 5000917 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hey, this is Namita Pramod.
4: You're listening to Radio Suno
3: 91.7.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
2: Welcome back to Radio Suno 91.7 FM. Home delivery times on the one code ullathu. സമയം ദേ 12 മണിയായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ കൂടി പറയുമ്പോൾ എവിടെ ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. ഈ ഒരു ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ കൂടെ നമ്മൾ പഴയൊരു സെഗ്മെൻറ്റ് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നത് അധികമായിട്ട് അഷ്ടമി ആ ഒരു സെഗ്മെൻറ്റിലോട്ട് കിടക്കാറുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പഴയ ആ ഒരു ഓർമ്മയിലോട്ട് ഒന്ന് പോവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പാടാം. നമുക്ക് പാടാം. പാടാം നമുക്ക് പാടാം സെഗ്മെന്റിൽ ഇന്നത്തെ ആ ഒരു മ്യൂസിക് പോർഷൻ കേട്ടിട്ട് കറക്റ്റായിട്ട് ഏത് പാട്ടാന്ന് പറയുന്ന ലക്കി വിനാസിനെ കാത്തിരിക്കുന്നത് സുരൈ, ഐ മീൻ സുരൈ അല്ലല്ലോ, സൂര്യ, സോറി മാറിപ്പോയതാണ്. സൂര്യ ആൻഡ് ഓൾസോ തൃശയും ചേർന്ന് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. 21 വർഷങ്ങൾക്ക് ശേഷം, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ ദാ വീണ്ടും ആ ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. ഒരുമിച്ച് ആ സന്തോഷം നമുക്ക് ഒരുമിച്ച് പങ്കിടാം ഈ വരുന്ന വീക്കെൻഡിൽ. ബട്ട് ദെൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇപ്പം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന മ്യൂസിക് പോർഷൻ കേട്ടിട്ട് ആ ഒരു മ്യൂസിക് പോർഷനിൽ ഏത് പാട്ടാണ് മനസ്സിലോട്ട് വരുന്നത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. 5000997 ഫോണൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും റെഡിയല്ലേ? റെഡിയാണെന്ന് കരുതുന്നു കേട്ടോ. ഈ നമ്മളുടെ ചോദ്യം ഇതാണേ,

യെസ്. അപ്പോൾ ഈ മ്യൂസിക് പോർഷൻ കേട്ടപ്പോൾ ഏത് പാട്ടാണ് ഓർമ്മ വന്നത്? പെട്ടെന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോ 5000917 വൈ, ബിക്കോസ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാ നമ്മുടെ മ്യൂസിക് പോർഷൻ ഇതാണ്.

അപ്പോൾ ആ പാടം നമുക്ക് പാടാം സെഗ്മെന്റ് ഓൾ സെറ്റ്. നമ്മൾ മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലോട്ട് പോവാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 9:07. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
7: Hi, naan ningalde Guinness Bakro.
8: You are listening to Radio
7: Qatar-inte priyappetta radio station, Radio

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 16:41. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മുടെ സെഗ്മെന്റ് ഒക്കെ ഓൺ ആണ്. ദർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. ആൻഡ് ആ ഒരു സെഗ്മെന്റ് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ നമുക്ക് ദൃശ്യ, ധ്യാൻ, സതീഷ് ആൻസർ അയച്ചിട്ടുണ്ട്. രഞ്ജിഷ് ആൻസർ പറയുന്നു. ഹബീബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിഷ്ണു ജയൻ, അല്ലമീൻ ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ധനേഷ് ശശി, ഇത് തന്നെയാണോ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ അല്ല, കറക്റ്റായിട്ടുള്ള വെർഷൻ 1 ആണെന്ന് പറഞ്ഞ് ആരാണ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, പാടിയിരിക്കുന്നത്, 2 ആർട്ടിസ്റ്റുകളുടെ പേരും എല്ലാം തന്നെ ധനേഷ് ബ്രോ ദേ തന്നിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട. ബദ്ധൻ, ഈ ഒരു പോയിന്റിൽ കുറച്ചധികം പേര് കേൾക്കാതെ പോയിട്ടുണ്ട്. ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പാടാം. നമുക്ക് പാടാം. പാടാം, നമുക്ക് പാടാം സെഗ്മെന്റിലെ ഇന്നത്തെ ചോദ്യത്തിന്റെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. സൂര്യയും തൃശയും ഒന്നിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു തമിഴ് മൂവി. 21 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് സിനിമയ്ക്ക്. ആൻഡ് സൂര്യ ഫാൻസിന്റെ കാര്യം പറയണ്ടല്ലോ, ഒരുപാട് പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ. ഈ ഒരു വീക്കെൻഡ് ആ സിനിമ കാണാനുള്ള അവസരമാണ് നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ ഇതാ ഒരു മനോഹരമായിട്ടുള്ള മ്യൂസിക് പോർഷൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നു. ഏതാണ് ഈ പാട്ടെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, 5000 009 17.

യെസ്, അപ്പൊ ലാസ്റ്റ് ടൈമാണ് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും പ്ലേ ചെയ്യുന്ന എല്ലാവർക്കും നേരെ നമ്മൾ ആൻസറിലോട്ടായിരിക്കും പോകുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആൻസേഴ്സ് അയക്കാനുള്ള സമയം ദാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി തുടങ്ങി, ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ യെസ് ലാസ്റ്റ് ചാൻസ് ആണ്. കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ കീപ് കീപ് ടെക്സ്റ്റിംഗ് 5000917 ഏതാണ് ഇപ്പോൾ കേട്ട മ്യൂസിക് പോർഷൻ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഓർമ്മ വരുന്ന ആ ഒരു പാട്ട്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: Happiness. Radio Suno 91.7 FM. Qatar's Happiness Frequency. Now available on Spotify
1: and
0: Ghana.
1: Adi, ente birthday celebration the chelo ende.
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹോം ഡെലിവറി.

0: You are listening to Radio Sinnoh 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Sinnoh 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Rahman.
4: You're listening to Radio Sinnoh.
3: Radio Sinnoh 91.7 FM. Can't get to cool.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM-ൽ ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 33:09. യെസ്, ആൻസർ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നമ്മൾ ഇനിയിപ്പോൾ അധിക നേരം വെച്ച് വൈകിപ്പിക്കുന്നില്ല. കുറച്ചധികം ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ബാക്ക് ടു പാടാം. നമുക്ക് പാടാം. ഇന്ന് നമ്മുടെ സെഗ്മെന്റിൽ ചോദിച്ചിരുന്ന ഈ ഒരു ചോദ്യം, ദാ കേൾക്കാൻ പോകുന്ന മ്യൂസിക് പോർഷൻ ഏത് സിനിമയിൽ നിന്നുള്ളതാണ്, ഏത് പാട്ടാണ് എന്ന് മനസ്സിലായവർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിരുന്നു. ആൻഡ് ഹിയർ വി ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ.

പാട്ടിന്റെ ഒരുപാട് വേർഷൻസ് പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. ഡിഫറെന്റ് സിംഗേഴ്സ് പാടിയിരിക്കുന്ന സിനിമയിൽ തന്നെ രണ്ട് വേർഷൻസ് ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദാസേടിന്റെ സൗണ്ടിലാണ് കുറച്ചുകൂടി ഈ ഒരു പാട്ട് അധികം കേട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, നമുക്കൊക്കെ തന്നെ നമ്മളെയൊക്കെ പേടിപ്പിച്ച ഒരു സിനിമ ആകാശഗംഗ എന്ന സിനിമയിലെ പാട്ട് തന്നെയാണ്. ഫൈസൽ ഇബ്രാഹിം റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, അബ്ദു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സുമീഷ് റൈറ്റ് ആൻസർ, ജാസിർ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, ജിയോ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, സതീഷ് ഓഡിയോ ആണ് അയച്ചേക്കുന്നത്. സതീഷ് ബ്രോ പാടി അയച്ചതാണോ? ഞാൻ ആ ഓഡിയോ കേട്ടില്ല കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ട് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് പറയുന്നതായിരിക്കും. ധ്യാൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ദൃശ്യ റൈറ്റ് ആൻസർ, രഞ്ജിഷ റൈറ്റ് ആൻസർ പറയുന്നു. അങ്ങനെ ബാക്ക് ടു ബാക്ക് ദ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സംശയമൊന്നും വേണ്ട, ആകാശഗംഗ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിരിക്കുന്ന ആ പാട്ട് ഏതാണ്?

യെസ്, ഞാനിവിടെ മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ബാക്കി പാട്ട് കേൾക്കാത്തത് നന്നായി. ഓൾ റൈറ്റ്, അപ്പോൾ മനോഹരമായിട്ട് ആ ഒരു സെഗ്മെൻറ്റ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഓൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ കൺഗ്രാജുലേഷൻസ്. പതിവായിട്ട് നമ്മൾ കൊടുക്കുന്ന കൺഗ്രാജുലേഷൻസ്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഫോർ ദാറ്റ് മൂവി ടിക്കറ്റ്സ് തരാൻ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീക്കെൻഡ് നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം, ആ സിനിമയൊക്കെ കണ്ട് ആസ്വദിക്കാം. കറുപ്പ് എന്നുള്ള ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക, വഴിയെ വരുന്നതായിരിക്കും ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ. And I'm taking you to our particular song, Akashaganga cinema ki vendi daasetna alapichirikkunna manoharamayittulla gaanathilekku you have tuned yourself into Radio Sunu 91.7 FM. Kettu kettu kootukoodam.

Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station. രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. യു ആർ

delivery. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM. എക്സൈറ്റഡ് ആണോ എല്ലാവരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മൂവീസും ദേ നമ്മളെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്ക് പോയിന്റിൽ ഇങ്ങനെ എത്തിക്കുകയാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും മാറ്റിനി മാഷപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സിനിമാ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നിസയും ഞാനും അഷ്ടമിയും ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരിക്കും. ബട്ട് ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കുറച്ച് മുന്നേ നമ്മൾ ആ ഒരു ക്യാപ്ഷൻ ഇതിൽ പരസ്യത്തിൽ ഇങ്ങനെ കേട്ട് വന്ന പോലെ തന്നെ സായി അഭയങ്കർ ഒരു മ്യൂസിക് സെൻസേഷനായിട്ട് തന്നെ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയിൽ, കറുപ്പ് എന്നുള്ള മൂവിയിൽ എന്താണ് സായി അഭയങ്കർ കരുതി വെച്ചേക്കുന്നത്? ഒരു ഒരു വാക്ക് ത്രൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്തേക്കുന്ന പാട്ടുകൾ ഒത്തിരി പാട്ടുകൾ അല്ലെങ്കിൽ പോലും എല്ലാ പാട്ടുകൾക്കും തന്നെ സംതിങ് സ്പെഷ്യൽ ഉണ്ട് അല്ലേ? ഈ ഒരു സോങ് ദിസ് ഹാസ് ബീൻ എ ഹിറ്റ് ലൈക്ക് എനിതിങ്. ഇത് മാത്രമല്ല, ഓഫ് കോഴ്സ് ഈ പാട്ടൊക്കെ പ്ലേ ചെയ്ത് പോകുമ്പോൾ ഹൗ ക്യാൻ ഐ ഫർഗെറ്റ്.

ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോഴും കുറെ കവർ വേർഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഹിറ്റ് ലിസ്റ്റിലേക്ക് സായി അഭയങ്കരനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇനി സിനിമാ കഥയിലോട്ട് പോകും. അപ്പം അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഐ വിൽ ബി ബാക്ക് വെരി സൂൺ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ മാറ്റിനി മാഷപ്പിൽ. അപ്പം ഇന്നത്തെ ദിവസം ദ ഹോം ഡെലിവറിയിൽ നിന്നും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുമ്പോൾ നാളെ മുതൽ 917 ഈവനിങ്സിൽ നമുക്ക് കേട്ടുമുട്ടാം. ഈവനിങ് ടൈം ഐ പി എൽ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ കുറച്ച് അടിപൊളി വൈബും ഒക്കെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോൺ 91.7 എഫ് എം ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ. അപ്പം ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. സി ഓൾ ടുമോറോ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ടേക്ക് കെയർ. ബൈ ബൈ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മത്ബി, മത്ഫൂൻ, മത്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
1: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി,
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: This is Matine Masha, only on
11: Radio Suno 91.7 FM.
10: Matine Masha,
12: brought to you by
13: Safari, world-class shopping experience, Doha, Qatar.
14: And
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സർവമായ മൂവിയില് നമ്മുടെ നിവിൻ പോളിയുടെ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞ തന്നെ മനസ്സിൽ വന്ന പേര് തന്നെയാണ് പ്രഭേന്ദു. അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ നെയിമോടുകൂടി വന്ന സിനിമയായിരുന്നു മധുവിധു. മധുവിധു എന്ന സിനിമയില് നമ്മുടെ ഷറഫുദ്ദീൻ അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേര് അമൃതരാജ് എന്നായിരുന്നു, അമ്മു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ അമ്മുവിന്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇനി ഒ ടി ടിയിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. മധുവിധു ഉടൻ ഒ ടി ടിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിശേഷം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മധുവിധു ഒരു ഫാമിലി എന്റർടൈനർ മൂവി ആയിരുന്നു, തിയേറ്ററിലൊക്കെ മികച്ച റെസ്പോൺസ് ലഭിച്ച സിനിമ കൂടിയായിരുന്നു. May 22 മുതലായിരിക്കും ഒ ടി ടിയിൽ നമുക്ക് കാണാൻ പറ്റുക. ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കർ നായികയായിട്ട് അരങ്ങേറ്റം കുറിച്ച സിനിമ കൂടിയായിരുന്നു മധുവിധു. നല്ല രസമായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും ഒ ടി ടിയിലും കാണാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് മേക്കം സിനിമ ഓർമ്മയില്ലേ, മേക്കം സിനിമയിൽ നല്ല പാട്ടുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, പ്രിയദർശൻ സംവിധാനം ചെയ്ത മൂവിയായിരുന്നു അല്ലെ. ആ സിനിമയില് സ്വാതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് താരമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 എന്ന നമ്പറിലേക്ക്. മേഘത്തിലെ സ്വാതി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച താരം ആരായിരുന്നു? ആ താരത്തെ സംബന്ധിച്ചൊരു വിശേഷം പറയാനായിട്ടുണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപായിട്ട് നമുക്ക് മധുവിധു മൂവിയിലെ ഒരു നല്ല പാട്ട് കേട്ടാലോ? കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
4: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചു. മേഘം സിനിമയില് സ്വാതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരം ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. നിങ്ങളൊക്കെ മെസ്സേജ് അയച്ചു, അതുപോലെ തന്നെ കറക്റ്റാണ്, പൂജ ബത്രയായിരുന്നു മേഘം സിനിമയില് സ്വാതി എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ചത്. പൂജ ബത്രയെ കുറിച്ചുള്ള ഒരു വിശേഷം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൂജ ബത്ര കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ എല്ലാ വാർത്താ ചാനലുകളിലും അല്ലെങ്കിൽ എല്ലാ പേജുകളിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് തുടക്കത്തില് കരിയറിന്റെ തുടക്ക സമയത്ത് നേരിട്ട ചില വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതായത് പൂജ ബത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹൈറ്റ്, ആ ഒരു ഉയരം ഓർമ്മ വരും അല്ലേ. ഈ ഉയരം സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ആള് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പലപ്പോഴും ഈ ഒരു ഉയരം കാരണം നല്ല വേഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു കാര്യം കൂടി ആള് പറയുന്നുണ്ട് കേട്ടോ. പൂജ ബത്ര പറയുന്നത് പൂജ ബത്രയുടെ ആ ഒരു ഉയരത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും കാണിക്കാത്ത താരങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് സൽമാൻ ഖാൻ ആയിരുന്നു അത്രേ. ഹീൽസ് ധരിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയായിരുന്നു. കാരണം ഉയരത്തിന്റെ പേരിൽ മറ്റ് പല സംവിധായകരും ഹീൽസ് ഒഴിവാക്കണം എന്ന് പറയുന്ന സമയത്ത് സൽമാൻ ഖാൻ അത് പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൂജ ബത്ര പറയുന്നത് കേട്ടോ. ഈ താരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? മേഘം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേഘം മനസ്സിലേക്ക് വരും. പിന്നെ ചന്ദ്രലേഖ എന്ന സിനിമയിലെ ലേഖ എന്ന കഥാപാത്രം ഓർമ്മ വരും. പിന്നെ ജയറാമേട്ടന്റെ കൂടെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം മൂന്ന് സിനിമകളിലാണ് പൂജ ബത്ര അഭിനയിച്ചിരിക്കുന്നത്. ഈ താരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഓർമ്മയിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട് ചന്ദ്രലേഖ സിനിമയിലെ, കേൾക്കാം മാറ്റിനി മാഷപ്പിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: Only on
2: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസ്.

പൂജാഭദ്രയെന്നത്തെ ആരത്തിന്റെ വിശേഷങ്ങൾ കൂടി നമ്മൾ സംസാരിച്ചു വരുന്ന സമയമായിരുന്നു. ചന്ദ്രലേഖയിലെ പാട്ടും ഒക്കെ തന്നെ കേട്ട് കഴിഞ്ഞു. മോഡലിംഗിലൂടെയായിരുന്നു പൂജ സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു അഡ്വർടൈസ്മെന്റിലൂടെ ശ്രദ്ധ നേടുന്നു. പിന്നീട് 93 മിസ് ഇന്ത്യ പട്ടം സ്വന്തമാക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച മോഡലായിട്ട് പൂജ മാറുന്നു. സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് 20 സിനിമകളിലാണ് പൂജ അഭിനയിച്ചിട്ടുള്ളത്. ആദ്യ ചിത്രം ഇറങ്ങിയത് 97 കേട്ടോ. വിരാസത്തായിരുന്നു മൂവി. അന്ന് അനിൽ കപൂർ, തബു ഇവർക്കൊപ്പം സഹനടിയുടെ റോളിലായിരുന്നു പൂജ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വേഷം കൂടിയായിരുന്നു. പിന്നീട് നായികാ വേഷങ്ങളും പൂജാ ഭദ്രനെ തേടിയെത്തുന്നുണ്ട് കേട്ടോ. ബോളിവുഡിൽ മാത്രമല്ല, മലയാളം, തമിഴ്, തെലുഗു ഭാഷകളിലൊക്കെ പൂജാ ഭദ്ര അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ ചന്ദ്രലേഖയും മമ്മൂക്കൊപ്പം സ്വാതി എന്ന കഥാപാത്രം ായിട്ട് മേഘം എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ജയറാമേട്ടനൊപ്പം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പൂജാ ഭദ്രനെ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആ താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ ചില വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സിനിമാ വിശേഷങ്ങൾ ഇനിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് മേക്കം സിനിമയിലെ പാട്ട്.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Sunoo 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good afternoon. അടിപൊളി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ദി മാറ്റിനി മാഷപ്പിൽ സിനിമ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഒത്തിരി സിനിമാ വിശേഷങ്ങളുമായിട്ട് ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആൻഡ് യെസ്, ഇന്ന് കുറച്ച് ഹൈ എൻ പ്രൊഫൈലിലുള്ള സിനിമകളുടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹൈ എൻ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ ലോഞ്ച് തന്നെ ഇത്ര മനോഹരമായിട്ട് നടന്നിരിക്കുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയെ പറ്റി ചർച്ച ചെയ്യാനുണ്ട്. മാത്രമല്ല നമ്മുടെ കറുപ്പ് മൂവി ഒരു സ്പെഷ്യൽ ഷോയുടെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, ഇൻഫാക്ട് സിനിമയുടെ കാര്യങ്ങളാകുമ്പോൾ അതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോൺട്രവേഴ്സീസ് അല്ല ബട്ട് സ്റ്റിൽ ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനുണ്ട്. ആ ഒരു ഫാക്റ്റിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ തന്നെ സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ദാ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്യുവാണ്. At this point of time, ellarum food okke kaichu ushaarayittirikkayaanu enna pratheekshayil da samayam studio clockil 3 mani kaiyna 5 minutum 14 second aavunu Sandeep aanu koode join cheyyunnathu on Matinee Mashup. സിനിമ വിശേഷങ്ങൾ പറയാനായിട്ട് അതാ ഈ ഒരു വീക്കെൻഡ് നിങ്ങൾ കാണാൻ പോകുന്ന സിനിമ ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് കൂടി മറക്കണ്ട. ആ സിനിമയുടെ വിശേഷങ്ങളും കൂടെ ഞാൻ എന്തായാലും റിവ്യൂവും കാര്യങ്ങളും, റിവ്യൂ അല്ല ബേസിക്കലി നമ്മൾ പോകുന്നതിന് മുന്നേ എന്താണ് ജോണർ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവി ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. അപ്പോൾ സിനിമാ വിശേഷങ്ങൾ ദാ ഇവിടെ റെഡി. ബട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കഴിഞ്ഞതിന് ശേഷം സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Matinee Rush.
1: Radio Suno 91.7 FM.
2: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ്

നോട്ട്ബുക്ക് എന്ന സിനിമയിലെ വണ്ടർഫുൾ ഒരു ട്രാക്ക് ഒക്കെ ഇതാ കേട്ടുകൊണ്ടിരുന്ന ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ 3 മണി കഴിഞ്ഞ 17 മിനിറ്റും 6 സെക്കൻഡും ആവുന്നു. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. മാറ്റനി മാഷ്വെൽ. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ വിശേഷം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വിശേഷമാണ്. എക്സ്പെൻസീവ് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് തന്നെ ഇതാ അതിമനോഹരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എവിടെ വെച്ച്? സ്പെയിനിൽ വെച്ചാണ് സംഭവം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ സ്പാനിഷ് ടൈം രാത്രി 9 മണിയോടുകൂടി ഒരു സ്റ്റേഡിയത്തെ അതിമനോഹരമായിട്ട് നടന്ന ആ ഒരു പോസ്റ്റർ ടൈറ്റിൽ ലോഞ്ച്. ശരിക്കും നമ്മൾ മൂവിയിൽ ഇത് ഓഡിയോ ലോഞ്ച് കണ്ടിട്ടുണ്ട്, സിനിമയുടെ പോസ്റ്റർ ലോഞ്ച് കണ്ടിട്ടുണ്ട്. ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഗംഭീരമായിട്ട്, വെരി ഫസ്റ്റ് സീൻ. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ആ മൂവിയുടെ ഒരു പ്രൊഫൈൽ തന്നെ മാറിയിരിക്കുകയാണ്. ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആർ ഹൈ. എക്സ്പെക്റ്റേഷൻസ് ഹൈ ആവുന്നത് ചിത്രത്തിലെ സ്റ്റാർസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ടൊവിനോ തോമസ് ആൻഡ് ഓൾസോ നസ്രിയ, രണ്ട് പേരും ദേ ഒന്നിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് നാളായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ തന്നെയാണ്. ഹൈലി പ്രൊഫൈൽ ഒരു ഗ്ലോബൽ ലോഞ്ച് നടത്തിയിട്ട് രണ്ട് പേരും കൂടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഹാസ് ബീൻ ടേക്കൺ ബൈ ഓൾ ദ ഫാൻസ് അക്രോസ് ദ വേൾഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയും ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ എസ്പെഷ്യലി അതിരടി മൂവി ഇങ്ങനെ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടൊവിനോ. അതിനിടയിൽ ഇങ്ങനെ ഒരു പിക്ചർ വി നെവർ എക്സ്പെക്റ്റഡ്, ഗ്രേഷ്യാസ് എൽ ക്ലാസിക്കോ എന്ന പേരിൽ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ റയൽ മാഡ്രിഡ് അതേപോലെ ബാർസലോണ എൽ ക്ലാസിക്കോ മാച്ചിൻ്റെ കിക്ക് ഓഫ് നടക്കുന്ന ആ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നടത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു മലയാളം അല്ലെങ്കിൽ മലയാളി, ഒരു ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് അവിടെ തോന്നേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഫുട്ബോളിനോടുള്ള ഇഷ്ടം ഇസ് സെക്കൻഡറി വെക്കാൻ പറ്റത്തില്ല, ആദ്യം തന്നെ പ്രൈമറി വെച്ചുകൊണ്ട് സിനിമയോടുള്ള ഇഷ്ടം സെക്കൻഡറി ആക്കണോ? ഇത് ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദെൻ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ആ ഒരു ടൈറ്റിൽ ലോഞ്ച് അങ്ങ് നടന്നിരിക്കുകയാണ്. ഗ്രാസിയാസ് എൽ ക്ലാസിക്കോ എന്ന പേരിലായിരിക്കും ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ ആ ഒരു റിവീൽ തന്നെ ഇത്രയും ഗംഭീരമാവുമ്പോൾ സിനിമയിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ച് കൂട്ടാനായിട്ട് തുടങ്ങണോ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെയാണ്. ബട്ട് ദെൻ ചിത്രത്തിൻ്റെ ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് പറയണം. വൈ? ബിക്കോസ് ഈ ഒരു റിലീസും കാര്യങ്ങളും ഒക്കെ നടന്ന സമയം തന്നെ ഇറ്റ് ആക്ച്വലി കോ ഇൻസൈഡഡ് വിത്ത് എ ക്രൂഷ്യൽ ഫിക്സ്ചർ. ലാ ലിഗയുടെ ആ ഒരു ക്രൂഷ്യൽ ഫിക്സ്ചറിൻ്റെ ഇടയിലാണ് ഈ ചിത്രത്തിൻ്റെ ഒരു എന്താണ് അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നത്, വിച്ച് ഓൺ എ ഗ്ലോബൽ സ്റ്റേജ് കൂടി സിനിമയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ നോട്ട് ജസ്റ്റ് ആസ് മലയാളീസ് നമ്മൾ മാത്രമല്ല, എല്ലാവരും ഈ ഒരു ചിത്രത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ A&HS പ്രൊഡക്ഷൻ, ഹാപ്പി ആസ് എൻ്റർടൈൻമെൻറ്റ്, ബാബുവേട്ടൻ ഫിലിംസ് ആൻഡ് ദ റൈറ്റിംഗ് കമ്പനി എല്ലാവരും കൂടി, ഇതേ ഇപ്പോൾ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസസ് ഒക്കെ കൂടിയാണ് ചിത്രം നമ്മളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഹ്യൂജ് എന്നുള്ളൊരു കാര്യത്തിന് സംശയം ഒന്നും വേണ്ട കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നസ്രിയ ഈസ് കമ്മിങ് ബാക്ക് ടു ഫിലിംസ് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നസ്രിയയുടെ മൂവീസ് മനസ്സിൽ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സോങ്, യെസ് ദിസ് ഇസ് വാട്ട് കീപ്സ് മീ വെയ്റ്റിംഗ് ഫോർ ഹർ നെക്സ്റ്റ് മൂവി. നേരം, ആൻഡ് ഇറ്റ്സ് ഹർ നേരം റൈറ്റ് നൗ. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദിസ് വണ്ടർഫുൾ മൂവി. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
0: You're listening to Radio Suno 91.7.

0: ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആൻഡ് ഓൾസോ യു ആർ ലക്കി ടു ഹാവ് സച്ച് വണ്ടർഫുൾ ബ്രദർ. അയ്യോ, അതും എടുത്തു പറയണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനാഥ് എന്നുള്ള ഒരു ബ്രദറിനെ കിട്ടിയിൽ ഭയങ്കര സന്തോഷിക്കാൻ ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ബ്രോ. ദാ അത്ര വലിയൊരു മെസ്സേജാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സോ ആ ഒരു സന്തോഷം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നമുക്ക് ഒരു പക്ഷേ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ, ബ്രദർഹുഡ് ഒക്കെ തന്നെ ഈ ഒരു പോയിന്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് മേക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. എനിക്കെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഈ ഒരു സോങ്ങാണ്.
1: दोस्ती हम नहीं तोड़ेंगे.
0: ഓ ഫ്രാൻസ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ശങ്കർ മഹാദേവൻ, ഉദിത് നാരായൺ, വണ്ടർഫുൾ കാസ്റ്റ് പാടിയിരിക്കുന്ന ആ ഒരു വണ്ടർഫുൾ ട്രാക്ക് തന്നെ ഞാൻ ദാ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബട്ട് ഇനി നമ്മൾ കുറച്ച് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. ആ ഒരു വിശേഷങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണെന്നറിയാം. നമ്മൾ നേരെ എത്തുന്നതായിരിക്കും ഒത്തിരി ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമ. യെസ്, 21 വർഷത്തെ കഥ പറയാനുള്ള ആ ഒരു സിനിമയുടെ ഡീറ്റെയിലിംഗിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് കയറാം. ഇപ്പതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ഗാനം, കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: This is Matinee Masha, only on Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വൺ മാൻ ഷോ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ട്രാക്ക് ദാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സോണർ 91.7 FM മാറ്റണി മാച്ചപ്പിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 44 മിനിറ്റും 4 സെക്കൻഡും ആവുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും കുറച്ച് മുന്നേ പറഞ്ഞു പോയ ഒരു ചിത്രം, ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ്, 21 ഇയേഴ്സ് ഇസ് നോട്ട് എ വെരി സ്മോൾ ടൈം. 21 വർഷങ്ങൾക്ക് ശേഷം, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ദാ വീണ്ടും നമ്മുടെ തൃശയും സൂര്യയും ഒരുമിക്കാണ്. എനിക്ക് ആദ്യം തന്നെ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ ഏതാണ് സോങ് എന്നുള്ളത് അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം സായ ഭയങ്കർ ആദ്യം മനസ്സിൽ പോകുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിന്നിട്ടുള്ള ആ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് മനസ്സിൽ വന്നു പോകുന്നത്. ഇതുപോലുള്ള ഒരു ഹിറ്റാണോ നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നാളെ ഒരു ദിവസം കൂടി 24 hours ഉണ്ടോ എക്സാക്ട്ലിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 hours ഒന്നുമില്ല, പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കൂടി വെയിറ്റ് ചെയ്താൽ നമുക്കറിയാം. ഇപ്പോഴും ആ ഒരു ക്ലാസിക് സോങ് മനസ്സിലുള്ളവർക്ക് അതേപോലുള്ള ഒരു സോങ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ അൺപ്ലഗ്ഡ് വേർഷനിൽ നമുക്ക് കിട്ടിയതുപോലത്തെ ഒരു ഹിറ്റാണോ അസായ ഭയങ്കർ തരാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് മണിക്കൂറുകൾ മാത്രമാണ്. ബട്ട് ദെൻ ദിസ് ക്ലാസിക് never fades.

ആറ് എന്ന ചിത്രത്തിലെ പാട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. പക്ഷെ ഇത് 20 വർഷമായി എന്ന് പറയുമ്പോൾ വി കാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് കം ഓൺ. അപ്പോൾ 20 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 21 വർഷം രണ്ട് പേരും ഒന്നിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഷോ കൂടി വരികയാണ് രാവിലെ 9 മണിക്ക് നാളെ May 14th, which is the official release of the movie. ഈ ദിവസം തന്നെ ഒരു സ്പെഷ്യൽ ഷോയ്ക്കുള്ള അനുമതിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഡ്രീം വാരിയർ പിക്ചേഴ്സ് പ്രൊഡക്ഷൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ആ ഒരു മോർണിംഗ് എന്ന് പറയുന്നത് 9 മണി നാട്ടിലെ സമയം, തീർച്ചയായിട്ടും എവ്രിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സിനിമ. കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് ദേ ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണാൻ പോകുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും മത്സരം ബാക്കിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഈ ഒരു സിനിമ ഒരുമിച്ചിരുന്ന് കാണാനായിട്ട് ഈ ഒരു വീക്കെൻഡിൽ. സോ നാളത്തെ ദിവസം റിലീസ് ആവുന്ന കറുപ്പ് എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ദാ നേരെയാണ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമുക്ക് പെട്ടെന്ന് സായ ഭയങ്കർ എന്ന് പറയുമ്പോൾ പവിഴമല്ലി സോങ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ മീൻ it's something that is not justifiable. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഒറിജിനൽ വേർഷനിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM മാറ്റണി മാഷപ്പൽ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഞാൻ ജയസൂര്യ.
4: You are listening to Radio Sino 91.7.

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
2: சுனோ அப்டேட்ஸ்லேக்க் ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா.
3: 35th ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള നാളെ ആരംഭിക്കും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. അറബ് അന്താരാഷ്ട്ര പ്രസാധക സ്ഥാപനങ്ങളുടെ വിപുലമായ പങ്കാളിത്തമുണ്ടാകും. നാളെ ആരംഭിച്ച് 23rd വരെയാണ് മേള നടക്കുക. കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുന്നതിനുമായി ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ഓൾഡ് ദോഹ പോർട്ടുമായി സഹകരിച്ച് ഈദ് റൺ 2026 സംഘടിപ്പിക്കുന്നു. May 28 വൈകിട്ട് 5:30 മുതൽ 7 വരെ ഓൾഡ് ദോഹ പോർട്ട് ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായി നടക്കുന്ന ഈദ് റണ്ണിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം. നാലാമത് GCC ഗെയിംസ് ദോഹയിൽ പുരോഗമിക്കുന്നു. May 22 വരെയാണ് GCC ഗെയിംസ് നടക്കുന്നത്. ഹാൻഡ്ബോൾ, ടേബിൾ ടെന്നീസ്, പടേൽ, ഫെൻസിംഗ്, ബോക്സിംഗ്, കരാട്ടെ, നീന്തൽ, ഷൂട്ടിംഗ്, വോളിബോൾ തുടങ്ങി 17 ഇനങ്ങളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഖത്തർ ബൌളിംഗ് ഫെഡറേഷൻ ഹാൾ, അസ്പേർ ഡോം, ഹമദ് അക്വാറ്റിക് സെന്റർ, ഖത്തർ റേസിംഗ് ആൻഡ് ഇക്വസ്ട്രിയൻ ക്ലബ്, റിസൈൽ ഷൂട്ടിംഗ് റേഞ്ച്, ഖത്തർ സ്പോർട്സ് ക്ലബ് തുടങ്ങിയ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
0: Suno update.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Welcome back to Radio Sunday 91.7 FM. Matinee Mashup in the time aanu. Cinema logathe visheshangalokke pankuvacha Sandeep aanu koode ullathu on your favorite FM station. Studio clockil samayam 4 mani kazhinja 4 minutum 8 secondum. What a beautiful evening. എന്തായാലും ചായയൊക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മടി മാറ്റാനായിട്ട് ദേ കയ്യിൽ കുറച്ചധികം ടിക്കറ്റ്സ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലക്കി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ബട്ട് ദെൻ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയാലല്ലേ അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഓക്കേ, ഓൾറൈറ്റ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എല്ലാവരും ആൻസർ നോക്കാനായിട്ടും ആൻസർ അറിയാമെന്നുള്ളവർ പെട്ടെന്ന് സെൻഡ് ചെയ്തോളൂ. തൃഷയുടെ ആദ്യത്തെ സിനിമ ആസ് എ ലീഡ് ഹീറോയിൻ ഏതാണ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതാണ് എൻ്റെ ചോദ്യം. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുപ്പ് മൂവിയുടെ ടിക്കറ്റ്സ് തന്നെയാണ്. 21 വർഷങ്ങൾക്ക് ശേഷം സൂര്യയും അതേപോലെ തന്നെ തൃഷയും ഒന്നിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയുടെ ടിക്കറ്റ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. തൃഷയുടെ ലീഡ് റോളിൽ തൃഷ ആദ്യമായി അഭിനയിക്കുന്ന തമിഴ് ചിത്രം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2002 പുറത്തിറങ്ങിയ ചിത്രമാണ്. ഏതാണ് ആ സിനിമ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997. അപ്പോഴേക്കും നമുക്കിതാ തൃഷയുടെ ഒരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സ്റ്റേ ട്യൂൺഡ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: The big, the big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
4: ഞാനും എന്റെ ആളും.
1: You are listening to
3: Radio Suno 91.7.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

Welcome back to Radio Sunu 91.7 FM. ഇത് മാറ്റണി മാസ്റ്റർബിറ്റഡായി. യെസ്, 4 മണി കഴിഞ്ഞ് 15 മിനിറ്റും 31 സെക്കൻഡും ആവുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് പേര് തന്നെ എനിക്ക് റൈറ്റായിട്ട് ആൻസർ അയക്കുന്നുണ്ട്. സുൻ സാത്തിയ സോങ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ബാഹിസിൻ്റെ മെസ്സേജ് ഉണ്ട്. ബാഹിസ് ഐ പ്ലേ ദാറ്റ് ഫോർ യു, തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും സുൻ സാത്തിയ എന്നുള്ള സോങ്. സക്കീർ ദേ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കബീർ ആൻസർ പറയുന്നു, അജ്മൽ ആൻസർ അയച്ചിട്ടുണ്ട്. ഓഡിയോ മെസ്സേജ് ആയിട്ടാണ് അജ്മൽ അബ്ദുള്ള ആ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. അജ്മൽ ബ്രോ, ഞാൻ കേട്ടിട്ടില്ല, തീർച്ചയായിട്ടും ഓഡിയോ കേട്ടിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. എം എ എന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ദൃശ്യ, റിഷാൽ, ധ്യാൻ, സജീർ റൈറ്റ് ആൻസർ പറയുന്നു. പ്രശാന്ത് കുമാർ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ജയകുമാർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹരി, അഫ്സൽ, ഹരീഷ്, ജിഷ്ണു ഒക്കെ തന്നെ റൈറ്റ് ആൻസേഴ്സ് ദാ ബാക്ക് ടു ബാക്ക് പറയുമ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, തൃഷ ആദ്യമായിട്ട് ലീഡ് റോളിൽ എത്തുന്ന ചിത്രം ഏതാണ് എന്നുള്ളതാണ്. ലക്കി വിന്നേഴ്സിനെ ബേസ് വെയിറ്റ് ചെയ്ത് കറുപ്പ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 2002 ചിത്രം ഇറങ്ങുന്നത്. ആൻഡ് ഒരു ക്ലൂ കൂടി, വൺ ഓഫ് ദ മോസ്റ്റ് ആൻസർ പറയാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലൂ, ഈ ചിത്രവും തൃഷയും സൂര്യയും ചേർന്നാണ് അഭിനയിച്ചേക്കുന്നത്. സോ ദ വൈറ്റൽ ക്ലൂ, തൃഷയും സൂര്യയും ചേർന്നാണ് തൃഷയുടെ ആദ്യത്തെ ലീഡ് റോളിൽ എത്തുന്ന ചിത്രം ചെയ്തിരിക്കുന്നത്. ഏതാണ് ആ സിനിമ എന്നുള്ളത്, വളരെയധികം മൂവീസൊന്നുമില്ല, 2002 ഇറങ്ങിയിരിക്കുന്ന സൂര്യ തൃഷ ചിത്രം ഏതാണെന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ പെട്ടെന്ന് കിട്ടും. ഞാനും ദേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ഉത്തരം അറിയാനായിട്ട്. ആൻഡ് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അവർ ദാ വീണ്ടും ഒന്നിക്കുമ്പോൾ, 21 ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ ആ ഒരു മൂവി ടിക്കറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ 5000 0917 ലേക്ക്. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസർ എന്താണെന്ന് അറിയാനായിട്ട്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: ഗുഡ് ഈവനിങ് ഇവിടെ സന്ദീപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു. യെസ്, മാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ചോദിച്ച ചോദ്യം അത് സന്ദീപ് തന്നെ നിങ്ങളോട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
4: യെസ്, ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നമ്മുടെ തൃശ്ശയില്ലേ സുന്ദരിയായിട്ട് ആദ്യമായിട്ട് ലീഡ് റോളിൽ അഭിനയിച്ച ചിത്രം ഏതാണെന്നുള്ളതായിരുന്നു. രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്ലൂ 2002 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. മൂന്നാമത്തെ ക്ലൂ സൂര്യയായിട്ടാണ് ഈ ചിത്രം.
3: അതായത് കുറെ വർഷങ്ങൾക്ക് ശേഷം.
4: എക്സാക്ട്ലി.
3: ഇപ്പൊ അതാ വീണ്ടും സൂര്യ അതുപോലെ തൃഷ കോമ്പിനേഷനിലുള്ള കറുപ്പ് സിനിമ ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായി അവർ ആദ്യമായിട്ട് പേരപ്പ് ചെയ്ത ആദ്യത്തെ
4: ചെയ്തതും അതേപോലെ തൃഷ ആദ്യമായിട്ട് ലീഡ് റോളിൽ എത്തിയിരിക്കുന്ന ചിത്രമാണ്. 21 ശേഷം വീണ്ടും ചിത്രം വരുന്നു. ആൻഡ് ഓൾസോ ഒരുപാട് ചിത്രങ്ങളൊന്നും ഇല്ല, മൂന്ന് ചിത്രം മാത്രമേ ഇപ്പൊ ഉള്ളൂ. അപ്പൊ അതിലൊരു ചിത്രമാണെന്നുള്ളതാണ് സംഭവം.
3: അപ്പൊ എല്ലാവരും റൈറ്റ് ആൻസർ ആണ് അയച്ചത്. മൗനം പേസിയത് എന്ന് പറയുന്ന 2002 ഇറങ്ങിയ ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. അമീറിന്റെ ഡിറക്ഷനിൽ, അതും അദ്ദേഹത്തിന്റെയും ഡിറക്ഷനിൽ ഡെബ്യൂ ആയിരുന്നു. അങ്ങനെ സൂര്യ അതുപോലെ തന്നെ നന്ദ, തൃഷ, നേഹ അങ്ങനെ ഒരുപാട് പേരാണ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിലൊരു ക്യാമിയോ അപ്പിയറൻസിൽ ലൈല വരാറുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരുപാട് വിക്രം സൂര്യ മൂവിയിലെ ലൈലയുടെ ക്യാമിയോ അപ്പിയറൻസിൽ ഈ ലൈലയുടെ ഒരു പ്രസൻസ് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ലൈലയുടെ ഒരു ക്യാമി അപ്പിയറൻസ് വരുന്ന ഒരു മൂവി തന്നെയാണ്. സോ ഈ ഒരു ഇതിലൂടെ തന്നെ അതിഗംഭീരമായി ഇത് ഷൂട്ട് ചെയ്തതൊക്കെ ആ ഒരു ബ്യൂട്ടിഫുൾ ഷോട്ടൊക്കെ പോണ്ടിച്ചേരി ഏരിയയിലായിരുന്നു. പിന്നെ അതിനുശേഷം ഇതൊരു സക്സസ് ആയതിനു ശേഷമാണ് തെലുഗുയിലേക്ക് ഏകദേശം 2003 ആടത്തെ ആടോ തൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ റീമേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു.
4: എനിക്ക് തോന്നുന്നു അഷ്ടു സൂര്യക്കും തൃശയ്ക്കും തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം.
3: പക്ഷെ വേറൊരു കാര്യം, എനിക്കിപ്പോ ഇതിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പൊ ഈ പ്രൊമോഷൻസ് ഒക്കെ നടക്കാൻ നേരത്തെ സൂര്യ പലയിടത്ത് എത്തുമ്പോ, പ്രത്യേകിച്ചും ഹൈദരാബാദിൽ എത്തിയപ്പോൾ ഒക്കെ തന്നെ ചില ഫാൻസ് ഒക്കെ ചെന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുന്നു, വിച്ച് ഇസ് നൈസ്, വെരി ക്യൂട്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര അദ്ദേഹവും അതിനെ അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷെ ചില ഫാൻസ് ചെല്ലുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഒരാള് പോയിട്ട് മറ്റേ കാലിൽ പോയി വീണിട്ട് കാലിലെ പാന്റ് മറ്റേ വലിച്ചു ഊരാ നോക്കുന്ന പോലെ
4: ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ,
3: അത് നമുക്ക് എത്രയ്ക്കാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവരും ദേ ആർ ഹ്യൂമൻ, ലൈക്ക് എത്രയൊക്കെ സെലിബ്രിറ്റീസ് ആണെങ്കിലും ദേ ആർ ഹ്യൂമൻ. അപ്പൊ അവർക്കും ഒരു കൈൻഡ് ഓഫ് ഒരു സ്പേസ് ഉണ്ടാവും. നമ്മൾ ആ സ്പേസ് കൊടുക്കണം. നമുക്ക് പോയി ഹഗ് ചെയ്യാം, നമുക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഹാൻഡ് ഷേക്ക് ചെയ്യാം, ഹഗ് ചെയ്യാനും ചോദിച്ചിട്ട് ഹഗ് ചെയ്യാം.
4: ടൊവിനോ തോമസ് ഇതേപോലെ ഒരു അടിക്കുന്ന പോലെ വിളിച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹത്തിന്റെ പുറത്തായിരിക്കും വിളിക്കുന്നത്. ആ വെളിയും മടിയും ഒക്കെ തന്നെ നമ്മളെ ആ ഒരു പൊസിഷനിൽ നിർത്തി ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ എന്തായിരിക്കും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാന്ന്.
3: ഉറപ്പായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് അതേപോലെ തന്നെയാ തോന്നിയത്. ആ പാവം സൂര്യ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ അയാളെ എന്നിട്ട് ഒന്നും ചെയ്യാണ്ട് വീടു എന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്നത്. ബട്ട് ഹീ ഈസ് സച്ച് എ സ്വീറ്റ് ഹാർട്ട്.
4: സ്വീറ്റ് ഹാർട്ട്. ആൻഡ് ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ആ ഒരു മുണ്ടും ഒരു കറുത്ത ഷർട്ടും ഒക്കെ വീണ്ടും ട്രെൻഡിലോട്ട്
3: കറുപ്പ് എന്ന് പറയുന്നത്. അത് കറുപ്പ് എന്നാണ് അതിനകത്ത് പേര് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് കറുപ്പായതുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഒരുപാട് അതിന്റെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടും ഒക്കെ തന്നെ ആ ഒരു ഡ്രസ്സിങ് അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഈ ഒരു സിനിമയുടെ ഒരു കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് ആ ട്രെയിലറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെ ബാലാജിനെയും സൂര്യനെയും ആണ്. ബാലാജിയുടെ ഡിറക്ഷനിൽ മുക്കുത്തിയമ്മനും അതുപോലെ LKG പോലെയുള്ള മൂവിക്ക് ശേഷം ബാലാജിയുടെ ഡിറക്ഷൻ ആണ് ഈ ഒരു മൂവി. അതുകൊണ്ട് തന്നെ ലിറ്റിൽ എക്സ്പെക്ടേഷൻസ് ആർ ദേർ.
4: അതെ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഹൈ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്കി വിനേഴ്സിനെ കോൾ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് വിളിക്കുന്നതായിരിക്കും ഫ്രം റേഡിയോസിനോ. അതിനിടയിൽ
3: എനിക്ക് ഇത്തവണമെങ്കിലും പ്ലീസ് പ്രൈസ് തരണേ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് സജീർ. ഞങ്ങൾ എല്ലാ മെസ്സേജസും കാണുന്നുണ്ട് കേട്ടോ. ഷബീൻ മുഹമ്മദ്, സലീം ബക്കർ, അൻസൽ ഹബീബ്, ബാഹിസ്, ഇവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെയും ഒരുപാട് പേരുണ്ട് കേട്ടോ, ഞാൻ പേരെല്ലാം എടുത്ത് പറയുന്നില്ല. ഒരുപാട് പേരാണ് റൈറ്റ് ആൻസർ അയച്ചത്. ഞങ്ങളൊന്ന് നോക്കട്ടെ
4: കൊടുക്കണം.
3: ഇവ നേരെ പോകുന്നു കിങ് ഓഫ് കൊത്തയിൽ നിന്നൊരു കൊത്ത രാജാ സോങ്ങിലേക്ക്.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
5: ഇത് നമ്മ ടൈം.
4: കറുപ്പ് May 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. Distributed by Fars Film.
6: Hi, ഞാൻ നിങ്ങളുടെ മിയ.
7: You're listening to
6: Radio Suno 91.7.
8: This is only on
7: Radio Suno 91.7 FM.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

ഇപ്പൊ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വിഹാന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു സോങ്ങൊക്കെ കേട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അയാൻ കുട്ടനെ വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണേ.

0: ബാലേട്ട ബാലേട്ട സോങ് കേട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ചെറിയ ചെറിയ കുഞ്ഞു മക്കളുടെ അടുത്തുനിന്നും. അതിൽ പ്രത്യേകിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മുടെ അയാൻകുട്ടിന് വേണ്ടിയിട്ടാണെന്ന് അയാൻ എന്ന് പറഞ്ഞപ്പോഴാണ്, അങ്ങനെ പറഞ്ഞാൽ തന്നെ ആൾക്ക് തന്നെ മനസ്സിലാവത്തില്ല ആളുടെ പേര്, അതാണ് പ്രശ്നം എന്നേ. മാഷു മാഷു, ദിസ് സോങ് വാസ് ഫോർ യു. ഹൈ മാഷു, എന്തുണ്ട് മാഷു, സുഖമാണോ മാഷുന്? നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടല്ലോ അഷ്ടമി ചേച്ചി വിഴുന്നിട്ട്, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നേരെ എനിക്ക് ഇനി ചില അപ്ഡേറ്റുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ആ ഒരു T20 മാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ T20 മാച്ച് തുടങ്ങുന്ന സമയത്ത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാച്ച് ഒന്ന് ഡിലേ ചെയ്ത് വെക്കുകയായിരുന്നു. ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ഡിലേസും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. T20 അപ്ഡേറ്റ്സിൽ ഇന്ന് RCB ആൻഡ് കൊൽക്കത്ത തമ്മിലുള്ള മാച്ചാണ് നടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു മാച്ചിൽ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ടീമുകളെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത നല്ല രീതിയിൽ ജയിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. നേരെ തിരിച്ച് RCBക്ക് നല്ല രീതിയിലൊന്ന് വിൻ ചെയ്ത് ടേബിൾ ടോപ്പേഴ്സായിട്ട് ഇങ്ങനെ അതിഗംഭീരമായി തലയുയർത്തി നിൽക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു മാച്ച് തുടങ്ങിയതിന് തൊട്ട് മുമ്പായിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ മഴ കാരണം ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. ടോസിനും കാര്യങ്ങൾക്കും ഒന്നും തന്നെ അവർക്ക് അങ്ങോട്ടേക്ക് സമയം കിട്ടിയില്ല. സോ ഇപ്പം ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത് ന്യൂ രാജ്പൂരിലാണ്. അപ്പം അവിടെ വെച്ചിട്ട് നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് മഴ ഇങ്ങനെ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചിട്ട് എന്താണ് അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് നോക്കിയിട്ട് വേണം അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്താണ് നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഗ്രൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് രണ്ട് ടീമിൻ്റെയും ക്യാപ്റ്റൻസ് വന്ന് ഓക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാച്ചിൻ്റെ അടുത്ത് ആ ഒരു ടോസിങ്ങിലേക്കും ടോസിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇന്നിങ്സിലേക്കും ഒക്കെ കടക്കുന്നതായിരിക്കും. എന്തായാലും ബാക്കി അപ്ഡേറ്റുകളുമായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒന്ന് ഗോൾ റേറ്റിംഗ് കൂടി എത്രയാണ് നോക്കിയാലോ.
1: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
0: 24 ക്യാരറ്റ് ഗോൾഡ് 567 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 522 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 495.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 427.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: போதுமா குழந்தை.

ஃப்ரீக்வன்சி கேட்டு கேட்டு கூட்டு கூடாம். சுனோ அப்டேட்ஸ். சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிஷ. കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുന്നതിനുമായി ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ഓൾഡ് ദോഹ പോർട്ടുമായി സഹകരിച്ച് ഈദ്രൺ 2026 സംഘടിപ്പിക്കുന്നു. May 28 വൈകിട്ട് 5:30 മുതൽ 7 വരെ ഓൾഡ് ദോഹ പോർട്ട് ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായി നടക്കുന്ന ഈദ്രണ്ണിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയവും ഷെൽ ഖത്തറും. 470 തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെയും സ്വകാര്യ മേഖലയിലെയും വിവിധ പ്രത്യേക വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ അൽഖോറിലാണ് പരിപാടി നടന്നത്. പ്രോഗ്രാമിന്റെ ഭാഗമായി കൾച്ചറൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അവയർനെസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചിരുന്നു. അടുത്ത മാസം അമേരിക്ക, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി 34 അംഗ പ്രാഥമിക ടീമിനെ ഖത്തർ പ്രഖ്യാപിച്ചു. സുനോ അപ്ഡേറ്റ്.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: So good evening again, once again welcome. This is 917 Evenings. ഇന്ന് ചെറുതായിട്ട് ഒരു ട്വിസ്റ്റാണ്. ഇന്ന് ഹോം ഡെലിവറിയിൽ നിന്നും പണ്ടത്തെ പോലെ ഒന്ന് ഈവനിങ്ങിൽ വന്ന് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എത്തിയിരിക്കുകയാണ്. സോ കേട്ട് കേട്ട് കൂട്ട് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് എവിടേക്കാണ് ട്രാഫിക് എന്നാണ്. കാരണം ഖത്തറിലെ പലയിടങ്ങളിലും ഈ ഒരു സമയം 5 മണി 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ട്രാഫിക് കാണാറുണ്ട്. സോ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാഫിക് കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഈ ഒരു ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് നേരെ കോർണിഷിലേക്ക് ആദ്യം ഒന്ന് പോകാം. കോർണിഷിൽ സാധാരണ കാണുന്ന പോലെ വലിയ ട്രാഫിക് എനിക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല. ഐ എം റിയലി സർപ്രൈസ്ഡ്. എന്ത് പറ്റി? നേരെ ഇവിടെ നമ്മുടെ മിയ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ മാത്രമാണ് ചെറിയൊരു ട്രാഫിക് ഉള്ളത്. അതേ റോഡ് തന്നെ നേരെ സീറിങ്ങിലേക്ക് റസബു അബൂദ് ആ ഒരു ഇത്, അതായത് ഇപ്പം റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ, അയ്യോ എനിക്ക് സ്ഥലപ്പേരൊന്നും കിട്ടുന്നില്ലല്ലോ, സന സിഗ്നല്, ആ അത് തന്നെ ഷാർക്ക് ഇൻ്റർചേഞ്ച്, ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒരു ട്രാഫിക് കാണുന്നുണ്ട് കേട്ടോ. ആ അതിൻ്റെ കൂടെ ഇനി അടുത്ത ട്രാഫിക്കിൻ്റെ കാര്യം പറയാനുള്ളത് മെയിനായിട്ടും ദോഹ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൽവ റോഡിൽ തന്നെയാണ്. അത് തന്നെ ഏകദേശം മിഷ്രിബിൽ നിന്നും ഇങ്ങനെ റമദ സിഗ്നൽ വരുന്നവരെയും റമദയിൽ നിന്നും നേരെ മിഡ്മാക്കിലേക്ക് പോകുന്ന വഴി ആ ഒരു ഭാഗത്ത് നല്ല ട്രാഫിക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഖത്തർ ബില്ലിയാർഡ്സിൻ്റെ മുന്നിലുള്ള, അതായത് മുന്തസയുടെ ആ ഒരു റോഡിൽ ചെറിയ ട്രാഫിക് മാത്രമാണുള്ളത്. മൻസൂറ സ്ട്രീറ്റിലും ചെറിയ ട്രാഫിക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എയറിംഗ് റോഡ് വലിയ രീതിയിൽ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. ആൻഡ് ഇനി നിങ്ങൾക്ക് നേരെ സീറിങ്ങിലേക്കും ഡീറിങ്ങിലേക്കും എത്തിക്കഴിഞ്ഞാൽ സ്ലോ മൂവിങ് ട്രാഫിക് മാത്രമാണ്, വലിയ കുഴപ്പമില്ല. മത്താർ സ്ട്രീറ്റും സ്ലോ മൂവിങ് ആണ്. സീറിംഗ് റോഡ് റൗദത്ത് അൽഖയിൽ പാർക്കിൻ്റെ അവിടെ നിന്നും എയർപോർട്ട് സ്ട്രീറ്റിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ചെറിയ രീതിയിൽ സ്ലോ മൂവിങ് ആണ് കേട്ടോ. പിന്നെ ജവാൻ സ്ട്രീറ്റ്, അതായത് നമ്മുടെ അൽവാബിൽ നിന്നും അങ്ങ് സ്പോർട്സ് റൗണ്ട് ബോട്ടിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് സിഗ്നലിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ സ്ലോ മൂവിങ് ഉണ്ട്. അതേ റോഡ് തന്നെ നമ്മുടെ ഷമാൽ റോഡ് ഏകദേശം ഇങ്ങനെ മിഡ്മാക്ക് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി അൽവാബ് ക്രോസ് ചെയ്ത് അങ്ങ് റയാനിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗത്തും സ്ലോ മൂവിങ് റോഡ് തന്നെയാണ്. സബാൽ അഹമ്മദ് കോറിഡോറിൽ അൽവാബിൻ്റെ ആ ഒരു ഭാഗത്തെ സർവീസ് റോഡ് മാത്രമാണ് കുറച്ചൊരു ട്രാഫിക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ ചെറിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയാനായിട്ട് മറക്കരുത്. 5000-9917 ലേക്ക് കേട്ടോ.
4: ബ്ലോക്കിനെ പാട്ടിലാക്കും റേഡിയോ സുനോ ട്രാഫിക് അപ്ഡേറ്റ്.
10: അതിനിടയിൽ നല്ല പാട്ടുമായിട്ട് ദാഫ്സൽ എത്തിയിരിക്കുന്നു മാർഗം കളിയിൽ നിന്നും. ഈ ഒരു സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്തവും കുന്തവും ഒന്നും ഇല്ലാണ്ട് പോകണ്ട കേട്ടോ. കറക്റ്റായിട്ടുള്ള വഴിയൊക്കെ മനസ്സിലാക്കി തന്നെ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്താൽ മതി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Hi, this is Nadia. You're listening to Radio Suno. Qatar's favorite radio station.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വെൽക്കം ബാക്ക്. സമയം ദാ 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആകുമ്പോൾ അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഈ ഒരു സമയം എനിക്ക് അരുൺ തോമസിന്റെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. വക്രയിൽ നിന്നും അരുൺ അയച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഒരു പ്ലേറ്റിൽ കുറച്ച് കപ്പയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയുണ്ട്, കുറച്ച് ബീഫ് ഇടിച്ചതുണ്ട്. വരുന്നോ അറ്റ് വക്ര എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. തങ്ങളോട് ദൈവം ചോദിക്കുമെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ റിയലി താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവൈറ്റ് അരുൺ. ഞാൻ മീൻകറിയും ബീഫ് ഇടിച്ചത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ എന്നാലും മീൻകറി തീരെ കഴിക്കില്ല. പക്ഷെ കുഴപ്പമില്ല, ചിക്കൻ കറി വല്ലതും ആണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു. നോട്ട് എ പ്രോബ്ലം, നെക്സ്റ്റ് ടൈം നോക്കാം കേട്ടോ. ഇപ്പം എന്തായാലും ചായയൊക്കെ കുടിച്ച് എല്ലാവരും എല്ലാ സ്ഥലത്തും ഇരുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. മെയിനായിട്ട് നമ്മളിങ്ങനെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള വലിയ ചർച്ചയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ, അപ്ഡേറ്റ് ഒക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മളും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അഫ്കോഴ്സ് സുനോ ബൂത്ത് 140 വാസ് എ മേജർ ക്യാമ്പയിൻ, ആൻഡ് അതിനകത്ത് ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ പാർട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. അതിൻ്റെ ബാക്കി ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ നിസ്സെയ്യും അപ്പുണ്ണിയും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം. ഇപ്പൊ എന്തായാലും തൽക്കാലം നമുക്കിങ്ങനെ ഓരോ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഈ ഒരു ഈവനിങ് എൻജോയ് ചെയ്യേണ്ട സമയം തന്നെയാണ്. നിങ്ങളിപ്പോ എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നത്? മെസ്സേജസ് പോന്നോട്ടെ 5000917ലേക്ക്. ജോലിക്ക് കഴിഞ്ഞ് ഇറങ്ങിയോ, അതോ നേരെ തിരിച്ച് വീട്ടിലെത്തിയോ, അതോ ഇനി വീട്ടിൽ എത്തിയിട്ട് ഒരു ചായ കുടിക്കാനുള്ള മൂഡിലാണോ, അതോ ഇപ്പോൾ ഓൾറെഡി പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാൻ കയറി ഒരു സ്ഥലത്ത് നിന്നാണോ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തായാലും എവിടെയാണിപ്പോൾ ഉള്ളത്, ആ ചായയുടെയും അതിനോടൊപ്പം തന്നെ നിർത്തിയിരിക്കുന്ന ആ സ്ഥലവും കൂടെ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോ എനിക്ക് അയച്ചേ 5000917ലേക്ക്. നിങ്ങൾ കാത്തിരിക്കുന്ന അപ്ഡേറ്റ്, IPL അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും കുറച്ച് വാട്ടർ അക്യുമുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ ടോട്ടലി ആ ഒരു ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല. ഇങ്ങനെ അവർ ഇപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാത്തിരിക്കുന്നത്. അതിലെ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും തൽക്കാലം നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പം നല്ല ചായക്ക് കുടിച്ച് ഇരിക്കുന്ന സമയത്ത് ഫോട്ടോ അയക്കാൻ മറക്കല്ലേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 5000917ലേക്ക്.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിൽ ഈവനിങ് വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു സമയം എനിക്കൊരു ഈ ബ്യൂട്ടിഫുൾ വിഷ് പറയാമോ എന്ന് ചോദിച്ചിട്ട് റിയാസിന്റെ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ഗുഡ് ഈവനിങ്, ടുഡേ ഇസ് മൈ സിസ് ബർത്ത്ഡേ, സോ ക്യാൻ യു പ്ലീസ് വിഷ് ഫോർ ഹർ. പേര് റസീന സലാം എന്നാണ്. അപ്പോൾ റസീന സലാം, ഹാപ്പി ബർത്ത്ഡേ ടു യു ബ്രദറിന്റെ വക ഒരു വിഷസ് ഞാൻ അങ്ങോട്ടേക്ക് അറിയിക്കുന്നു കേട്ടോ.

അപ്പൊ എന്തായാലും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ആ ഒരു വിഷസ് അറിയിച്ചുകൊണ്ട് അഫ്കോഴ്സ് ഇവിടെ ഒരു ചെറിയ ഫോട്ടോ വന്നിട്ട് എനിക്കൊരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അയച്ചിരിക്കുന്നത് നമ്മുടെ രാഹുൽ ആർ ആണ്. രാഹുൽ ചോദിച്ചു ഇത് എവിടെയാണെന്ന് പറയാൻ പോകുന്ന സംഭവം. അത് മോൾ സിഗ്നൽ ആണെന്ന് എനിക്ക് എന്റെ മനസ്സ് പറയുന്നു. ആണെങ്കിൽ പറയൂ കേട്ടോ രാഹുലെ. പാബ്ലോ ഹായ്, എന്തിന്റെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അതെ ഓക്കെ, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണല്ലോ അല്ലെ? അങ്ങനെ തന്നെ പറ്റിക്കാൻ പറ്റൂല. എനിവേ, നമുക്ക് എന്തായാലും വിസിറ്റ് ഖത്തറിന്റെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രിയത്ലറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസിന്റെയും കൂടി ചേർന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഇവന്റിനെ കുറിച്ചിട്ട് പറയണം. കാരണം ലുസൈൽ സിറ്റി ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് 2026 ഖത്തർ T100 ട്രിയത്ലോൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ്. രണ്ടാമത്തെ തവണമാണ് ഇത് വീണ്ടും നടക്കുന്നതും. കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഈ വർഷം വീണ്ടും നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് ആൻഡ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഇവന്റിന്റെ, അല്ലെങ്കിൽ അത്രയും നല്ലൊരു എൻഗേജ്മെന്റ് ലാസ്റ്റ് ടൈം നടന്നുകൊണ്ട് തന്നെയാണ് ഇത്തവണ വീണ്ടും നടക്കാനായിട്ട് പോകുന്നത്. December 10 തുടങ്ങി 12 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മൾട്ടി ഡേ ഫെസ്റ്റിവൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഫഷണൽ അത്ലറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അമീഷ കോമ്പറ്റീറ്റേഴ്സ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പൻസും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു രസകരമായിട്ടുള്ള റേസസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ ഏജിനും അതുപോലെ എല്ലാ ഫിറ്റ്നസ് ലെവലിനും പറ്റിയ രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ T100 റേസും സ്പ്രിന്റ് ട്രയത്ലോണും T100 ഏജ് ഗ്രൂപ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പും ഒക്കെ 1 kilometer മുതൽ 5 kilometer വരെയാണ് കമ്മ്യൂണിറ്റി റൺസും ഒക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇവന്റിന്റെ ഫോംസ് ഒക്കെ തന്നെ വൈഡർ ഒരു 2026 ഭാഗമായിട്ട് ഈ ഒരു T100 ട്രയത്ലോൺ വേൾഡ് ടൂറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും അവർ പറയുമെന്നും അതിനോടൊപ്പം തന്നെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ ഇൻഫർമേഷൻസും ഒക്കെ തന്നെ അവരുടെ തന്നെ പേജിൽ കാണാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ T100 triathlon.com എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ ലുസൈൽ സിറ്റിയൊക്കെ ഭയങ്കരമായി ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നുണ്ടല്ലോ ലുസൈൽ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്കതൊരു ഡ്രൈവ് ചെയ്ത സമയത്ത് എന്തോ ഒരു ടെൻഷൻ പിടിച്ച ഏരിയയാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഞാൻ കൂടുതൽ ലുസൈലിൽ പോകാത്തൊരാളാണ്. ചിലപ്പം ലുസൈലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി പോയി പോയി പോയി ചിലപ്പോൾ ആ ഒരു പോർഷൻസിൽ, ലൈക്ക് ഏത് കട്ട് റോഡ് എടുത്താൽ, ഏത് സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരാമെന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു റോഡ് തെറ്റിയാൽ പിന്നെ തീർന്ന്. എനിക്ക് ലുസൈലിൽ മാത്രമാണ് ആ സീനുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര ക്യാമറയും കുറച്ച് കൂടുതലാണ് അവിടെ. എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് മിസ്റ്റേക്ക് പറ്റിയാൽ കയ്യിൽ നിന്നും പോകും. അപ്പം ഞാൻ സൂക്ഷിച്ചായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതേപോലെ എന്നെപ്പോലെ ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ചും ലുസൈൽ ഏരിയയിൽ എത്തുമ്പോൾ ഒന്ന് പറയണം കേട്ടോ. അയ്യോ, ഞാനിങ്ങനെ ഒരു യു ടേൺ കിട്ടിയില്ല, അടുത്ത യു ടേണിൻ്റെ അടുത്ത് പോയി, യു ടേൺ കിട്ടിയില്ല, ലെഫ്റ്റ് പോയി, ലെഫ്റ്റ് പോയിട്ട് വീണ്ടും ഞാൻ റൈറ്റിലൂടെ കയറി, വീണ്ടും റൈറ്റ് എടുത്ത്, വീണ്ടും റൈറ്റ് എടുത്ത്, വീണ്ടും അതേ സിഗ്നലിലെത്തി നേരെ വന്ന്, അങ്ങനെ ആകെ മൊത്തത്തിൽ ഫുള്ള് പ്രശ്നമായിരുന്നു. ഇതുപോലെ എനിക്ക് പ്രശ്നം പിടിച്ച വേറൊരു ഏരിയയില്ല. ഇപ്പൊ ഇതുപോലെ തന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം പിടിച്ചല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വഴി അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. ഫ്രം ദ മൂവീസ് 3.

അൽതാഫ് ഹുസൈൻ കൊല്ലാങ്കയ്ക്ക് ഒരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹായ് അൽതാഫ്, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ചായക്ക് വാങ്ങിച്ചു കൊടുക്കട്ടോ പാബ്ലോയ്ക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ അജി വർഷ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 24 ക്യാരറ്റ് ഗോൾഡ് 567 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 522 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 495.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 427.50 കത്തറിയാൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ബാക്കി അപ്ഡേറ്റുകളുമായും അതിനോടൊപ്പം തന്നെ മാച്ച് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദാ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിരാട് കോഹ്ലിയും ടീമും എല്ലാവരും ഇറങ്ങി ഇങ്ങനെ ാണ് എന്താണ് ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്ന്. അതിനോടൊപ്പം ഒരു ബോൾ എറിഞ്ഞു നോക്കുന്നു, അതിനോടൊപ്പം ബാറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആ ഒരു ടോട്ടൽ ഒരു മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രൗണ്ട് ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ വഴിയെ പറയാം. ഇപ്പം നേരെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് കേൾക്കേണ്ട സമയമാണ്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ
2: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
3: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
4: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de rizhi ariyam call 4001707
5: in association with
6: Commercial Bank your future grows when your savings grows save more Dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: Tamil Fresh.
12: Tamil Fresh.
13: Tamil Fresh Song of the Hour.

0: ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
1: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. 35-ஆம் தோஹ அந்தாராஷ்டிர புஸ்தக மேள நாளை ஆரம்பிக்கும். ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. അറബ് അന്താരാഷ്ട്ര പ്രസാധക സ്ഥാപനങ്ങളുടെ വിപുലമായ പങ്കാളിത്തമുണ്ടാകും. നാളെ ആരംഭിച്ച് 23-ാം തീയതി വരെയാണ് മേള നടക്കുക. കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുന്നതിനുമായി ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ഓൾഡ് ദോഹ പോർട്ടുമായി സഹകരിച്ച് ഈദ് റൺ 2026 സംഘടിപ്പിക്കുന്നു. May 28 വൈകിട്ട് 5:30 മുതൽ 7 വരെ ഓൾഡ് ദോഹ പോർട്ട് ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായി നടക്കുന്ന ഈദ് റണ്ണിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം. നാലാമത് GCC ഗെയിംസ് ദോഹയിൽ പുരോഗമിക്കുന്നു. May 22-ാം തീയതി വരെയാണ് GCC ഗെയിംസ് നടക്കുന്നത്. ഹാൻഡ്ബോൾ, ടേബിൾ ടെന്നീസ്, പടേൽ, ഫെൻസിംഗ്, ബോക്സിംഗ്, കരാട്ടെ, നീന്തൽ, ഷൂട്ടിംഗ്, വോളിബോൾ തുടങ്ങി 17 ഇനങ്ങളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഖത്തർ ബൌളിംഗ് ഫെഡറേഷൻ ഹാൾ, അസ്പെയർ ഡോം, ഹമദ് അക്വാറ്റിക് സെന്റർ, ഖത്തർ റേസിംഗ് ആൻഡ് ഇക്വസ്ട്രിയൻ ക്ലബ്, റിസൈൽ ഷൂട്ടിംഗ് റേഞ്ച്, ഖത്തർ സ്പോർട്സ് ക്ലബ് തുടങ്ങിയ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
0: Suno.

ടി20 അപ്ഡേറ്റിലേക്ക് പോകാം. നമുക്ക് ആ ഒരു മാച്ചിന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ന് കൊൽക്കത്തയും RCBയും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള മാച്ച്. ആ ഒരു മാച്ചിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്നത്തെ RCBയുടെ ടോസ് വീണിരിക്കുകയാണ്. RCB ബൗൾ ചെയ്യാനായിട്ടാണ് ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല മഴയായിരുന്നു, ഡിലേ ചെയ്തിരുന്ന മാച്ച്. അങ്ങനെ ടോട്ടലി ഇപ്പോൾ വിത്തിൻ മിനിറ്റ്സ് ആ ഒരു ടോസിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ട് ഓൺ ഫീൽഡ് അമ്പയേഴ്സും അങ്ങനെ അവരുടെ ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഏത് വേണമെന്നൊക്കെ ചോദിച്ച് ഓൾറെഡി വിരാട് കോഹ്ലി ആണെങ്കിൽ എല്ലാവരും ഇൻ മിഡിൽ ഓഫ് ദാറ്റ് ഗ്രൗണ്ടിൽ വന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ടീമിനും നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താകും ഇവരുടെ ഡിസിഷൻസ് എന്നൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അങ്ങനെ RCBക്ക് ടോസ് വീണ് അവർ ബൗളിംഗ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സിമിലർലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊൽക്കത്തയാണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ചസൊക്കെ അവർ നല്ല രീതിയിലാണ് ബോൾ ചെയ്തിരിക്കുന്നത്. അവരുടെ നല്ല ഒരു ടീം വർക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് രഹാനെ പറയുന്നതും അത് തന്നെയാണ്. ഞാനാണെങ്കിൽ പോലും ബൗളിംഗ് തന്നെ ഫസ്റ്റ് തിരഞ്ഞെടുത്തേനെ. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ഫോർ ഗെയിംസിൽ നല്ല രീതിയിൽ പോയതുകൊണ്ട് ദിസ് ടൈം ഓൾസോ വി ആർ ഹോപ്പിംഗ് ഫോർ ഇറ്റ് എന്ന് പറയുന്നു. ആൻഡ് ബാംഗ്ലൂരുവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പ്ലേയിങ് 11 വിരാട് കോഹ്ലി, ബെത്തൽ രാജത്ത് പടിക്കർ, അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, വെങ്കടേഷ് അയ്യർ, കുണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, ഡൊഫി ആൻഡ് ഓഫ് കോഴ്സ് റാസിഖ് സലാം, ഇവരെല്ലാവരും റെഡിയായി നിൽക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇമ്പാക്ട് സബ് ഓപ്ഷൻ ആയിട്ട് RCBക്ക് വേണ്ടിയിട്ട് ദേവദത്ത് പടിക്കലുമുണ്ട്. ജോദാൻ കോക്സ്, മങ്കേഷ് യാദവ്, അതിനോടൊപ്പം സിംഗ് ആൻഡ് ഷെഫേർഡ് ഇസ് ഓൾസോ ദെയർ. കൊൽക്കത്തയുടെ ഒരു ബെസ്റ്റ് 11 ഇറങ്ങാനായിട്ട് അവരും റെഡിയായി നിൽക്കുന്നു. ഫിൻ അലൻ, രഹാനെ, കാമറോൺ ഗ്രീൻ ആൻഡ് രഘുവൻഷി, അതിനോടൊപ്പം തന്നെ പവൽ, മനീഷ് പാണ്ഡി, റിങ്കു സിംഗ്, നരായൺ ആൻഡ് ഓഫ് കോഴ്സ് അനുകുൽ റോയ്, അതിനോടൊപ്പം വൈഭവ് അറോറ ആൻഡ് കാർത്തിക് ത്യാഗി, അവരുടെയും ഇമ്പാക്ട് സബ് ഓപ്ഷൻസും കൊൽക്കത്തയ്ക്ക് അതിഗംഭീരമായിട്ടാണുള്ളത്. രമൻദീപ് സിംഗും ദേവസ്വി സിംഗ് ആൻഡ് നവദീപ് സൈനി, അതിനോടൊപ്പം തന്നെ ഡ്യൂബെ ആൻഡ് ടിം ഷെഫേർട്ട്, ഇവരെല്ലാവരും ഇങ്ങനെ ഓൾ സെറ്റ് ടു കം ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ആ ഒരു ആവേശം ടോട്ടലി തുടങ്ങാനായിട്ട് പോകുമ്പോൾ ഈ ഒരു IPL സീസൺ തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ ഒരു ലൈവ് കമൻട്രി ആണ്, ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. സോ ഐ ആം ഓൾസോ എക്സൈറ്റഡ്. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴേക്കും മാച്ച് തുടങ്ങുന്നതായിരിക്കും. ആ ഒരു മാച്ച് അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും അഷ്ടമി. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7.

0: കുഞ്ഞു വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Sunoo 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ

0: സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Hi everyone, this is

0: വെൽക്കം ബാക്ക് ടി ട്വന്റി അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയം. ഭുവനേശ്വറിന്റെ ആ ഒരു ഓവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. ആദ്യമായി ബോൾ ചെയ്യാനായിട്ട് ബാംഗ്ലൂരിന്റെ ഭുവനേശ്വർ, ദ ബോളർ ഇസ് ഹിയർ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് റിഹാന ആൻഡ് അലൻ ആണ് ഇപ്പോൾ ഓൺ ഗ്രൗണ്ട്. ഇപ്പോൾ ഗ്രീസിലുള്ളത് സ്ട്രൈക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു ബോൾ പോലും ഇതുവരെയും എടുക്കാൻ, ഒരു റണ്ണ് പോലും ഒരു ബോളിൽ നിന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. നാല് ബോളുകൾ ആദ്യത്തെ ഈ ഒരു ഓവറിൽ കംപ്ലീറ്റ് ആവുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ അഞ്ചാമത്തെ ബോളും കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഫുൾ ഡോട്ട് ബോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭുവനേശ്വറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2026 മോസ്റ്റ് വിക്കറ്റുകൾ എടുത്തിട്ടുള്ള ബോളേഴ്സിൽ ഒരാൾ തന്നെയാണ്. നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ബൌളിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയം RCB ആദ്യം തന്നെ മാക്സിമം റൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മഴ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, ബട്ട് സ്റ്റിൽ മാക്സിമം കൊൽക്കത്തേനെ ആദ്യത്തെ കുറച്ച് ഒരു പവർ പ്ലേ മോഡൽ തന്നെ തകർക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണോ എന്നറിയില്ല. അങ്ങനെ ആ രണ്ടാമത്തെ ഓവറിലേക്ക് കടക്കേണ്ട സമയം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോൾ ആണ് ഈ ഒരു ഓവറിലെ. ഓഫ് കോഴ്സ് ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഫോർ. അങ്ങനെ ഒരു ബൗണ്ടറിയിലേക്ക് എത്തിയിരിക്കുന്നു.
1: ഇറ്റ്സ് എ ബൗണ്ടറി. Nicely timed. Ball racing away to the boundary.
0: അങ്ങനെ ഈ ഒരു ഓവറിൽ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 4 റൺസ്, അങ്ങനെ 6 ബോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓവറിൽ ആദ്യത്തെ ഒരു ബൗണ്ടറി എടുത്തുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നു. കൊൽക്കത്ത ബാറ്റേഴ്സ് ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു റൺസ് എടുക്കാനുള്ള ഒരു ആവേശത്തിലാണ്. വലിച്ചടിക്കാൻ പറ്റില്ല, അടിച്ചു കഴിഞ്ഞാൽ വിക്കറ്റ് പോകും. വിക്കറ്റ് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. ഈ പറഞ്ഞ പോലെ വെതർ കണ്ടീഷൻസ് എല്ലാം ഇറ്റ് മാറ്റേഴ്സ്. സോ ലെറ്റ് സീ. ആൻഡ് ഫസ്റ്റ് ഓവർ കഴിഞ്ഞ് ഒരു ചെറിയൊരു സ്ട്രാറ്റജിക് ടൈം ഔട്ടിൻ്റെ സമയം. ഇവിടെയും ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.
1: T20 updates.
0: നമുക്കിന്ന് T20 സ്പെഷ്യൽ ആയിട്ട് ഒരു അടിപൊളി ഗെയിമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ബിക്കോസ് ദ കറുപ്പ് മൂവി ഈസ് ഗോയിങ് ടു ബി ഔട്ട്. നാളെയാണ് അതിൻ്റെ ആ ഒരു റിലീസ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
12: Daiso, let's make every outing unforgettable.
13: And
14: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്കാണ് കിടക്കുന്നത്. 24 കാരറ്റ് ഗോൾഡ് 567 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 522 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 495.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 427.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ആൻഡ് ഗെറ്റ് ബാക്ക് ടു ദ അപ്ഡേറ്റ്. സോ ബേസിക്കലി ഇപ്പോൾ ദാ നമ്മുടെ കൊൽക്കത്ത അതുപോലെ തന്നെ ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഓവറിലേക്ക് എത്തിയപ്പോഴേക്കും നോക്കുമ്പോൾ ദാ 2.5 ഓവേഴ്സ് ആയിപ്പം തേർഡ് ഓവറിലേക്ക് കംപ്ലീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ഒരു വിക്കറ്റ് പോയിരിക്കുകയാണ്, നഷ്ടമായിരിക്കുകയാണ് കൊൽക്കത്തയുടെ സ്വന്തം ഫിൻ അലൻ ഓപ്പണർ. അങ്ങനെ ഒരു വിക്കറ്റിൽ ഇപ്പോൾ ദാ പോയതേ ഉള്ളൂ. ആൻഡ് ലൈക്ക് ഗ്രീസിൽ നിന്നും ഔട്ടായി കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് അടുത്ത രഘുവംശി അങ്കുഷ് രഘുവംശി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മാച്ചിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കൊൽക്കത്ത അതിഗംഭീരമായിട്ട് കളിച്ചൊരു മാച്ചായിരുന്നു. ആൻഡ് രഘുവംശി വാസ് എ സ്റ്റാർ ദാറ്റ് ഡേ. സോ ഹീസ് ഓൺ ദ ഗ്രീസ് റൈറ്റ് നൗ. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ തൽക്കാലം നോക്കുന്ന സമയത്ത് ഫിൻ അലൻ 8 balls ഏകദേശം 18 runs, 7 balls നിന്നും 5 runs എടുത്ത് രഹാനെ, ആൻഡ് 3 balls 3 runs എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു രഘുവംശി. അങ്ങനെ ടോട്ടലി നോക്കുന്ന സമയത്ത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 3 overs കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 26 ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഇനി ബാക്കി അപ്ഡേറ്റുകൾ വഴി തരാം. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് എത്തണം. സോ ഇപ്പൊ നേരെ ഒരു സ്നോ ബോളിവുഡിന്റെ സമയമാണ്. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മൾ ആ ഒരു ഗെയിമിലേക്ക് എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആൻഡ് ദിസ് ഈസ് 917 ഇവനിംഗ്.
2: Solo Bollywood.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Pearlie Mani.
4: You're listening to Radio Suno 91.7.

T20 അപ്ഡേറ്റിലേക്ക് കടക്കുന്ന സമയം അതിഗംഭീരമായിട്ട് ആ ഒരു ബൌളിംഗ് സ്ട്രാറ്റജി എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ബോളേഴ്സ്. ഹേസൽഹുഡിന്റെ ഒരു ഓവറിലേക്ക് കടക്കുന്ന സമയത്ത് കൊൽക്കത്തയാണ് ഇങ്ങനെ ബാറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നത്. ഇപ്പൊ ഗ്രീൻ ആൻഡ് രഘുവൻഷി രണ്ടുപേരും നല്ല രീതിയിൽ ബോളേഴ്സിന്റെ ഓരോ അറ്റാക്കിനും മുന്നിലും ബാറ്റുമായി നിൽക്കുന്ന സമയത്ത് ഗ്രീൻ ഓൺ ദ സ്ട്രൈക്ക് ആൻഡ് 8 ബോളിൽ 8 റൺസ് എടുത്താണ് ഗ്രീൻ നിൽക്കുന്നത്. ഇപ്പൊ ദാ വീണ്ടും ഇനി വിക്കറ്റുകൾ പോകാതെ മാക്സിമം റൺസ് എടുക്കുക എന്നതാണ് കൊൽക്കത്ത ബാറ്റേഴ്സിന്റെ ലക്ഷ്യം. 62 റൺസ് എടുത്ത് 2 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇപ്പൊ 6.4 ഓവേഴ്സ് കഴിയുമ്പോൾ കൊൽക്കത്തയുടെ ഒരു സ്കോർ എന്ന് പറയുന്നത്. 2 വിക്കറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി ഫിൻ അലൻ ഔട്ടായിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ വീണ്ടും റെഹാനെ ഔട്ടായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോ നെക്സ്റ്റ് രഘുവൻഷിയുടെ കൂടെ ഗ്രീൻ ഇസ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇനി എന്താകുമെന്ന്. സോ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ക്രീസിൽ നിന്നും എന്തായിരിക്കും ഇനി ഓരോരോ ബോളേഴ്സിൻ്റെയും അറ്റാക്കിന് മുന്നിൽ ഉണ്ടാകുന്ന പ്രകടനം എന്ന് കാണേണ്ടതാണ്. എഗെയിൻ ഈ ഒരു ഓവറിൽ ഹേസൽഹുഡ് നല്ല രീതിയിൽ, അതായത് 3 സിംഗിൾ ആൻഡ് 1 ഡോട്ട് ബോൾ പിന്നെ ഒരു ബൗണ്ടറി പോയിട്ടുണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റൺ റേറ്റ് ഇപ്പോൾ കറന്റ്ലി 9.22 ആണ്. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. മാച്ച് ഓൾമോസ്റ്റ് 57-ാമത്തെ മാച്ചിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്കൊന്ന് 75 മാച്ചല്ലേ ഉള്ളത് 57 മാച്ച്. അപ്പം ഇനി ഓരോരോ മാച്ചും വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കാം കൊൽക്കത്ത ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലാണ് ലാസ്റ്റ് 4 മാച്ചസും പ്രകടനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ്. സോ ടോട്ടലി ഇപ്പോൾ ദാ 7 ഓവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 7 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊൽക്കത്തയുടെ സ്കോർ എന്ന് പറയുന്നത് ഇപ്പോൾ ദാ 63 റൺസാണ്. എന്തായാലും ബാക്കി അപ്ഡേറ്റുമായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഒപ്പം ഗെയിമിലേക്ക് നമ്മൾ അടുത്ത മണിക്കൂറിൽ ആദ്യം തന്നെ കടക്കും. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്കും പ്രഡിക്ഷൻസ് അയക്കാം കേട്ടോ. 5000997ലേക്ക് ഫസ്റ്റ് ഇന്നിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത എത്രയായിരിക്കും നമ്മുടെ ബാംഗ്ലൂരിന് കൊടുക്കാനായിട്ട് പോകുന്ന ആ ഒരു ടാർഗറ്റ് എന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കൊൽക്കത്ത കൊടുക്കുന്ന ടാർഗറ്റ് എത്രയായിരിക്കും? ഇപ്പം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ 7 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നു. 64 റൺസ് എടുത്ത് 2 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്ന കൊൽക്കത്ത ഫസ്റ്റ് ഇന്നിങ്സ് പൂർത്തിയാകുമ്പോൾ എത്രയായിരിക്കും ടാർഗറ്റ് കൊടുക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000997ലേക്ക്. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും നമ്മൾ കടക്കുന്നതായിരിക്കും. സോ യെസ്, ക്രിണാൽ പാണ്ഡ്യതാ അടുത്ത ഓവറിന് വേണ്ടി റെഡിയാണ്, സെറ്റാണ്. അദ്ദേഹത്തിന്റെ ഓവർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. റാസിക്കിനെ റീപ്ലേസ് ചെയ്ത് ക്രിണാൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ആദ്യത്തെ ബോളിൽ തന്നെ ഒരു ബൗണ്ടറി പോകുമോ? ഇല്ല, ബൗണ്ടറി പോയിട്ടില്ല. യെസ്, എ വെരി നൈസ് ഫീൽഡിംഗ്. ആൻഡ് ബാക്കി വിശേഷങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: 917 evenings.

0: ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்.
3: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா.
4: അടുത്ത മാസം അമേരിക്ക, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന് മുന്നോടിയായി 34 അംഗ പ്രാഥമിക ടീമിനെ ഖത്തർ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ ഹസൻ അൽ ഹൈദോസ്, അക്രം അഫീഫ്, അൽമോയ്സ് അലി, പെഡ്രോ മിഗ്വൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ടീമിലുണ്ട്. ടീമിൽ മലയാളിയായ തഹസനും ഇടം നേടിയിട്ടുണ്ട്. 35th ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള നാളെ ആരംഭിക്കും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. അറബ് അന്താരാഷ്ട്ര പ്രസാധക സ്ഥാപനങ്ങളുടെ വിപുലമായ പങ്കാളിത്തമുണ്ടാകും. നാളെ ആരംഭിച്ച് 23rd വരെയാണ് മേള നടക്കുക. അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയവും ഷെൽ ഖത്തറും. 470 തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെയും സ്വകാര്യ മേഖലയിലെയും വിവിധ പ്രത്യേക വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ അൽഖോറിലാണ് പരിപാടി നടന്നത്. പ്രോഗ്രാമിന്റെ ഭാഗമായി കൾച്ചറൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അവയർനെസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചിരുന്നു.
2: updates

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
9: സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇവിടെ IPL നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു T20 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ KKR ഹെഡ് കോച്ചായിട്ടുള്ള അഭിഷേക് നായർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുടെ ഈ പറഞ്ഞ പോലെ ടീമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ച് മുൻപ് ക്രുണാൽ പാണ്ഡ്യയുടെ ഒരു ഓവർ ഉണ്ടായിരുന്നു, അതിഗംഭീരമായിട്ടുള്ള ഓവർ. ഈ പറഞ്ഞ പോലെ ഡോട്ട് ബോളുകളും അതിനോടൊപ്പം തന്നെ ജസ്റ്റ് സിംഗിളുകളും മാത്രമായിരുന്നു കൊൽക്കത്ത ബാറ്റേഴ്സിന് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോഴും ബോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയായിരിക്കും കൊൽക്കത്ത ബാംഗ്ലൂരിന് നൽകാനായിട്ട് പോകുന്ന ഒരു ടാർഗറ്റ്. നിങ്ങളുടെ ആ ഒരു സ്കോർ പ്രെഡിക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാ പ്രൊജക്റ്റഡ് സ്കോർ ഇവിടെ കാണിക്കുന്നത് 176 ആണ്. അതേപോലെ തന്നെ 173 എനിക്കിവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റോറിച്ച് എന്നാണോ പേര്, ഒന്നും കൂടെ നോക്കട്ടെ. അതെ, റോറിച്ച് എന്നാണ് പേര്. ആള് പറഞ്ഞിരിക്കുന്നത് 173 ആണ്. അൻസൽ ഹബീബ് 203ഉം ഇക്ബാൽ 187 പറയുന്നത്. എന്തായാലും നോക്കാം. ഇപ്പോൾ ഗ്രീൻ ആൻഡ് രഘുവൻഷി ഓൺ ദ ഗ്രീസ് ആൻഡ് രഘുവൻഷി ഓൾറെഡി നല്ല രീതിയിൽ ഇപ്പം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഫോമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒരു ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്താറാകുന്നു. റൺ റേറ്റ് 9.05. 11 ഫോറുകളും 4 സിക്സുകളും എടുത്ത് നിൽക്കുന്നു. റാസിക്കിൻ്റെ ഈ ഒരു ഓവർ നല്ല രീതിയിൽ കഴിഞ്ഞ ഓവർ ബോൾ ചെയ്തിട്ടുള്ള റാസിക്കിന്, പക്ഷേ ഈ ഒരു ഓവറിൽ ഇതാ ബാക്ക് ടു ബാക്ക് രണ്ട് ബൗണ്ടറീസ് ആണ് കയ്യിൽ നിന്നും പോയിരിക്കുന്നത്. ആ ഒരു നാലാമത്തെ ബോളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു റൺ മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഗ്രീൻ ഈസ് നൗ ഓൺ ദ സ്ട്രൈക്ക്. ലെറ്റ് സീ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ ഈ പറഞ്ഞ പോലെ പറയാം. 36 ബോളിൽ നിന്ന് 48 റൺസ് എടുത്ത് ഗ്രീൻ രഘുവൻഷി പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇപ്പോഴത്തെ കറന്റ് സ്കോറും കൂടി പറയുന്നു. 10.4 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എടുത്ത് കൊൽക്കത്ത നിൽക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ എന്റെ ആ ഒരു ഗെയിം എന്താണെന്നും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഒരുപാട് നാളുകളായി റേഡിയോസിനെ കേൾക്കുന്നവരാണെങ്കിൽ എന്തായാലും അറിയാം, നമ്മുടെ ഒരു T20 സമയത്ത് മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗെയിമാണ് T20 പവർ പ്ലേ എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താണ് സംഭവം എന്ന് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരാനായിട്ട് പോകുന്നത് നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേമിലെ പാട്ടാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട്, അതായത് ഈ ഒരു പാട്ട് ഫുൾ നിങ്ങൾ കേൾക്കണം, 4:37 ഉള്ള ഒരു പാട്ടാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിൽ ഇൻ ബിറ്റ്വീൻ ഏകദേശം ഒരു വൺ ഓവർ മാച്ചിൽ എത്ര ബോൾ ഉണ്ടാവും, 6 ബോൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു 6 ബോള് ഒരു റണ്ണാണോ രണ്ട് റണ്ണാണോ, അത് ഇനിയിപ്പോൾ 3 റണ്ണ് ഓടിയെടുക്കുമോ, 4 റണ്ണാണോ, 6 റൺസ് ആയിരിക്കുമോ, അതോ നേരെ തിരിച്ച് വിക്കറ്റ് ആയിരിക്കുമോ, ഇതാണ് നിങ്ങൾ കേട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വൺ ഓവറിൻ്റെ ടോട്ടൽ മാച്ചിൽ എത്രയാണ് സ്കോർ എന്ന്, സ്കോർ എന്ന് പറയുമ്പോൾ എത്ര റൺസ്, അതിനോടൊപ്പം എത്ര വിക്കറ്റ് എന്ന് നിങ്ങൾ മെസ്സേജ് അയക്കണം. കേട്ട് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5000997 മെസ്സേജ് അയക്കേണ്ടത്. നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം, 5000997 കേട്ടോ. തക്രുനാളിൻ്റെ അടുത്ത ഒരു ഓവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഇവിടുത്തെ വൺ ഓവർ മാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, വൺ ഓവർ മാച്ചാണ്, വൺ ഓവറിൽ എത്രയാണ് കറക്റ്റ് റൺസ്, കറക്റ്റ് വിക്കറ്റ്, ഇതാണ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് സ്കോർ ആയിട്ട് എന്നോട് പറയേണ്ടത്. 5000997.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.
4: You're listening to 917 evenings, 917 evenings. Joy Alukas, 917 evenings. Presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
7: In association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum aavashyamayathellam orukki Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: D20 updates.
0: ഇപ്പൊ റാസിഖിന്റെ ബോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഓവറാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇതാ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ ഓണറിലും എൻ്റെ ഒരു ഓവർ കഴിഞ്ഞു. ആ ഒരു ഓവറിന്റെ റിസൾട്ട് ഇതാ ഇവിടെ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര റൺസ്, എത്ര വിക്കറ്റ് എന്നൊക്കെ ഞാൻ അതിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. പക്ഷെ അതിനിടയിൽ ഒരാൾ ഔട്ടായി പോയിട്ടോ, വേറെ ആരുമല്ല നമ്മളുടെ ഒക്കെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള ഓൾറൗണ്ടർ ദ ഓസ്ട്രേലിയൻ പ്ലെയർ കാമറൂൺ ഗ്രീൻ. അങ്ങനെ അതിഗംഭീരമായി 24 ബോളിൽ 32 റൺസ് എടുത്തിട്ട് ആളുടെ പാർട്ട് പ്ലേ ചെയ്ത ആളിതാ ഇപ്പം ഔട്ടായിരിക്കുകയാണ്. റാസിഖ് ഈ ഒരു ഓവർ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബൗണ്ടറി കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു വൈഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വിക്കറ്റ് എടുത്തു. ഇപ്പം നാലാമത്തെ ബോൾ ഫേസ് ചെയ്യാനായിട്ട് റിങ്കു സിംഗ് ഇറങ്ങിയിരിക്കുകയാണ് കളത്തിലേക്ക്. അപ്പോൾ റിങ്കു സിംഗും രഘുവൻഷിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇനി നമ്മൾ കാണേണ്ടത്. 117 റൺസ് ഏകദേശം 3 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏകദേശം 12.3 ഓവർ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് കേൾപ്പിച്ചതിൻ്റെ റൈറ്റ് ആൻസറിലേക്കും കൂടി നമുക്കൊന്ന് പോകാം അല്ലേ. കുറച്ച് മുൻപ് നമ്മുടെ പവർ പ്ലേ ആയിരുന്നു. I just love it. Like, really, I just love it. ഈ ഒരു സമയത്ത് ഈ ഒരു മാച്ച് ഭയങ്കര രസമാണ്. അതാ ഇവിടെ ദാ ബാക്ക് ടു ബാക്ക് ഓരോരോ റണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ 1-1 റൺസ് എടുത്തിട്ട് നിൽക്കുന്ന കൊൽക്കത്തേനെ ഇന്ന് ഞാൻ എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ ഇന്ന് സിംഗിള് തന്നെ ആക്കാം കൂടുതലും എന്ന് വിചാരിച്ചു. ആകെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വിക്കറ്റുകളും പിന്നെ ഒരു ബൗണ്ടറി മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ എന്നറിയാം. സോ ബേസിക്കലി ഇന്നത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7 റൺസും 2 വിക്കറ്റുമാണ് കേട്ടോ. അനസമീർ, മാർട്ടിൻ, അതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന ഹാഷിം, സജീഷ്, സജി, ടിനോ, മുഹമ്മദ് ഖത്തർ, ഷഫി കമാൽ, റോബിൻ, ഷബ്ന, ആർ കെ, വിഷ്ണു, ഇക്ബാൽ മുഹമ്മദ്, നിഷാദ, അജാസ് നസർ. അയ്യോ, ഞാൻ ഇനി തുടങ്ങിയ ചില ആൾക്കാരുടെ പേര് വായിച്ചില്ലെങ്കിൽ വിഷമാവോ. അരുൺ, മധു, നമ്പ്യാർ, ഇങ്ങനെ പോകുന്നു. അതിനിടയിൽ എനിക്കൊരാളുടെ മെസ്സേജ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അദ്ദേഹം ഇതേ ഗെയിമിന് വേണ്ടിയിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കിവിടെ കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോഴേക്കും മെസ്സേജ് തിരിച്ച് എനിക്ക് അയച്ചു.

ഇരിക്കുകയാണ് എല്ലാവരോടും എൻ്റെ ഗുഡ് ഈവനിങ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഗുഡ് ഈവനിങ് ഒക്കെ എടുത്തിരിക്കുന്നു. അതിനോടൊപ്പം ബാക്കിയുള്ള കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റും നൽകിക്കൊണ്ടാണ് നമ്മുടെ 917 ഈവനിങ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ മെസ്സേജ് അയച്ചവരിൽ നിന്നും ഞാനും ഒരു വിന്നറിനെ കണ്ടെത്തട്ടെ. വിന്നറിനെ കണ്ടെത്തുന്ന സമയം കൊണ്ട് റാസിക്കിൻ്റെ ആ ഒരു ഓവറും ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് ഐ വിൽ ബി വിത്ത് യു ഗൈസ്. അങ്ങനെ 13 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 121 runs, 3 wicket നഷ്ടത്തിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് സ്റ്റിൽ കണ്ടിന്യൂസ്.

0: Radio Sunno. 91.7 FM. Radio Sunno. Qatar's happiness frequency. Radio Sunno. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും ജ്യൂജിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ഹായ് എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 കിഡ്ലി.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: You're listening to...
6: Joy Alukas 917 Evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
10: in association with
11: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
12: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
13: Daiso, let's make every outing unforgettable.
14: And
15: Marza Hypermarket, be fresh, be you. Visit your nearest store today.
16: Chennai Beats.
17: Tamil head of the hour.
18: இந்த ஆட்டம் போதுமா குழந்தை.

അവരപ്ഡേറ്റിലേക്ക് തന്നെയാണ് കടക്കുന്നത്. 917 ഈവനിങ്സ് ലക്ഷ്മിയാണ് കൂടിയുള്ളത് കേട്ടോ. അപ്പോൾ 16.1 ഓവേഴ്സ് കംപ്ലീറ്റഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ 16 ഓവർ ഇങ്ങനെ കഴിഞ്ഞ് അടുത്തൊരു ഓവറിലെ ഫസ്റ്റ് ബോൾ കഴിഞ്ഞാൽ സെക്കൻഡ് ബോളിലേക്ക് എത്തുമ്പോൾ 154 റൺസ് ആൻഡ് ഇറ്റ് ഇസ് എ ബൗണ്ടറി. ഭുവനേശ്വറിന്റെ ഓവറാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ബൗണ്ടറി പോയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബൗണ്ടറിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് തുടങ്ങിയതിന് ശേഷം 17-ാമത്തെ ബൗണ്ടറിയാണ്. 7-6 അവരുടെ ആ ഒരു ബാറ്റേഴ്സ് ടോട്ടൽ എന്താ പറയുക, കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ആൻഡ് ഇപ്പോഴത്തെ ഒരു സ്കോർ എന്ന് പറയുന്നത് 158 റൺസാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ സ്കോർ. അതായത് ടോട്ടൽ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുമ്പോൾ 183 പറഞ്ഞവരുണ്ട്, 173, 78 ഇങ്ങനെയൊക്കെ ഓരോരോ പ്രഡിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരമായിട്ട്. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു എഗെയിൻ പ്രഡിക്ഷൻസ് മാറുന്നുണ്ട്. ഒരു 190 അല്ലെങ്കിൽ ഒരു 200 അടുപ്പിച്ച് ചിലപ്പം എടുത്തേക്കാം, നേരെ തിരിച്ചൊരു 180 തന്നെ നിൽക്കാം എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു ഒരു പ്രൊജക്റ്റഡ് സ്കോർ 193 എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ T20 പ്രൊജക്ട് ചെയ്യുന്ന സ്കോർ. റിഗോ സിംഗും അതുപോലെ രഘുവൻഷിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. 9.70 റൺ റേറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി പറഞ്ഞ പോലെ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനിടയിലുണ്ടല്ലോ ഇവിടുത്തെ ചില വിശേഷങ്ങളും കൂടി പറയണം അല്ലേ. ഖത്തറിലെ ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു നമ്മുടെ ഒക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ദോഹ ഫിലിം ഫെസ്റ്റിവൽ. ഇപ്പം നമുക്ക് ദോഹ ഫിലിം ഫെസ്റ്റിവലിൽ മെയ്ഡ് ഇൻ ഖത്തർ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഓരോ കാറ്റഗറീസിലൊക്കെ എല്ലാ തവണ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2026 എഡിഷന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ദോഹ ഫിലിം ഫെസ്റ്റിവൽ. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു സബ്മിഷനും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വേൾഡ് വൈഡുള്ള ഫിലിം മേക്കേഴ്സിന് വേണ്ടി അവരുടെ ആ ഒരു വർക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടും സ്റ്റോറി ടെല്ലിങ്ങും സിനിമാറ്റിക് എക്സലൻസും സെലിബ്രേറ്റ് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടാണ് ദോഹ ഫിലിം ഫെസ്റ്റിവൽ നടത്താറുള്ളത്. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്ന ഇങ്ങനെയാണ്. May 10 ഓൾറെഡി അതിൻ്റെ സബ്മിഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഷോർട്ട് ഫിലിംസ് അക്രോസ് 3 കാറ്റഗറീസ് ആണിപ്പോൾ ഈ ഒരു സബ്മിഷൻ നമ്മൾ ഈ DFI അതായത് ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറീസ് ഞാൻ പറഞ്ഞുതരാവേ. ഒന്ന് മെയ്ഡ് ഇൻ ഖത്തറാണ്, അതിനോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ എന്ന് പറയുന്നതൊന്നും, പിന്നെ അജിയാൽ ഫിലിം കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാറ്റഗറീസിലാണ്. 3 കാറ്റഗറീസിലായിട്ടാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് November 19 to 27 വരെ ആയിരിക്കും നടക്കുക. തീം എന്ന് പറയുന്നത് ഫോസ്റ്ററിംഗ് ഡയലോഗ്സ് റിഫ്ലക്ഷൻ ആൻഡ് കണക്ഷൻ ത്രൂ സിനിമ, ഇതാണ് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഫിലിം മേക്കേഴ്സും ഓഡിയൻസും അതുപോലെ ഈ ഒരു ഇൻഡസ്ട്രി പ്രൊഫഷണൽസും ഒക്കെ തന്നെ ഒറിജിനൽ വോയിസസ് ഫ്രം ഖത്തർ ആൻഡ് അറബ് നേഷൻ ഇൻ്റർനാഷണൽ സീൻസും കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ DFI പ്ലാറ്റ്ഫോമിലൂടെ, അതായത് www.dohafilm.com എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ്സൊക്കെ അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനും അതുപോലെ അജിയാൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ്റെയും സബ്മിഷൻ ഡെഡ്ലൈൻ വരുന്നത് August 1. മെയ്ഡ് ഇൻ ഖത്തറിന്റെ കാറ്റഗറി ക്ലോസ് ചെയ്യുന്നത് September 1. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാലൻറ്റിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മെയ്ഡ് ഇൻ ഖത്തറിലൊക്കെ പാർട്ട് ആകണമെന്നുള്ളവർക്കൊക്കെ തന്നെ ഇനഫ് ടൈം ഇസ് ദെയർ ടു സബ്മിറ്റ് യുവർ വർക്ക്. അതിപ്പം ഷോർട്ട് ഫിലിം ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് അടുത്തൊരു ഓവറിലേക്ക് കടക്കുന്നു. ഡ്രാസ് സെക്കൻഡ് ഓവർ വരികയാണ്. ഇപ്പോൾ 17 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 165 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

പ്രെഡിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് പേരുടെ പ്രെഡിക്ഷൻസ് ഒക്കെ കണ്ടു. 198 എന്നും 184 എന്നും 200 എന്നും ഒക്കെ തന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 208 in 20 ഓവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അജീഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അഷ്ടവിന്റെ സ്കോർ അപ്ഡേറ്റ് സൂപ്പറാണ്, താങ്ക് യു സോ മച്ച്, ദാറ്റ് വാസ് റിയലി എ സ്വീറ്റ് മെസ്സേജ്. ആൻഡ് ഓഫ് കോഴ്സ് താങ്ക് യു ഹബീർ. ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഇന്നിങ്സ് അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ 193 ആണ് ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ 4 wicket നഷ്ടത്തിൽ 192 റൺസ് എടുത്തിട്ടാണ് കൊൽക്കത്ത അങ്ങനെ ടോട്ടലി ഈ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കംപ്ലീറ്റ് ചെയ്തത്. റണ്ണൌട്ടായി നിന്നുകൊണ്ട് രഘുവംശി 71 റൺസ് എടുത്തു 46 ബോളിൽ നിന്നും. അതിനോടൊപ്പം തന്നെ കൂടെ നിന്ന് റിങ്കു സിംഗും 29 ബോളിൽ നിന്നും 49 റൺസ് എടുത്താണ് നിന്നത്. അതിഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മുൻപേ ഈ ഒരു പാർട്ണർഷിപ്പ് നന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഗംഭീരമായനെ അല്ലേ. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് കുഗ്രാമം ഈ സോങ് ഒക്കെ കേട്ട് നമുക്കിങ്ങനെ നിൽക്കാം. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ മിന്നൽ മുരളിയാണ് ഓർമ്മ വരുന്നത്. കാരണം ആ ഒരു സിനിമയിലെ പാട്ടാണല്ലോ. അത് പറയുമ്പോൾ ആ കോമ്പിനേഷനും ഒരു ഡയറക്ടർ നായകൻ കോമ്പിനേഷനിൽ നിന്നും അവർ ആ ഒരു സ്ക്രീനിലേക്ക് ഒരുമിച്ച് എത്താനായിട്ട് പോകുന്നു. ബേസിൽ ടോവിനോ ആ ഒരു അതിരടിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂ പോയിരുന്നു കണ്ടോ, ചിരിച്ച് ചിരിച്ച് ഒരവസ്ഥയാവും.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ.
2: അടുത്ത മാസം അമേരിക്ക, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന് മുന്നോടിയായി 34 അംഗ പ്രാഥമിക ടീമിനെ ഖത്തർ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ ഹസൻ അൽ ഹൈദോസ്, അക്രം അഫീഫ്, അൽമോയ്സ് അലി, പെഡ്രോ മിഗ്വൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ടീമിലുണ്ട്. ടീമിൽ മലയാളിയായ തഹസനും ഇടം നേടിയിട്ടുണ്ട്. 35th ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള നാളെ ആരംഭിക്കും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. അറബ് അന്താരാഷ്ട്ര പ്രസാധക സ്ഥാപനങ്ങളുടെ വിപുലമായ പങ്കാളിത്തമുണ്ടാകും. നാളെ ആരംഭിച്ച് 23rd വരെയാണ് മേള നടക്കുക. അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയവും ഷെൽ ഖത്തറും. 470 തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെയും സ്വകാര്യ മേഖലയിലെയും വിവിധ പ്രത്യേക വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ അൽഖോറിലാണ് പരിപാടി നടന്നത്. പ്രോഗ്രാമിന്റെ ഭാഗമായി കൾച്ചറൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അവയർനെസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചിരുന്നു.
0: updates

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
10: സമയം 8 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ട് പോവാണ് കേട്ടോ. അതായത് കഥ ബോട്ട് ഷോ 2025 ഉണ്ടല്ലോ, അത് അതിഗംഭീരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സോ 4 അവാർഡുകളാണ് ഈ ഒരു കഥ ബോട്ട് ഷോ 2025 ഇവന്റെക്സ് 2026 വെച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഗ്ലോബൽ ഇവന്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിലെ തന്നെ. ബാഴ്സലോണ അല്ലെങ്കിൽ സ്പെയിനിൽ വെച്ചിട്ടാണ്, ഹെഡ്ക്വാർട്ടേഡ് ഇൻ ബാഴ്സലോണ സ്പെയിൻ. ആ ഒരു ഒരു ഒരു പ്രോപ്പറായിട്ട് നടക്കുന്നൊരു ഇവന്റ് തന്നെയാണിത് ഇന്റർനാഷണലി. സോ അവിടെ ഈ ഒരു ഷോയ്ക്ക്, കഥ ബോട്ട് ഷോയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സിൽവർ ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഇവൻറ്റ്സ് കാറ്റഗറി. അതിനോടൊപ്പം തന്നെ ബ്രോൺസ് ലഭിച്ചിരിക്കുന്ന 3 കാറ്റഗറീസിലാണ്, ട്രേഡ് ഷോ, കൺസ്യൂമർ ഷോ, ഔട്ട്ഡോർ ഇവൻറ്റ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഈസ്റ്റേൺ ഇവൻറ്റിൻ്റെ ഇതിൽ സിൽവറും, അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറികളിലായിട്ട് ബ്രോൺസും ലഭിച്ചിരിക്കുകയാണ് കഥ ബോട്ട് ഷോ 2025. ട്രേഡ് ഷോ, കസ്റ്റമർ ഷോ, ഔട്ട്ഡോർ ഇവൻറ്റ്. എന്താ അല്ലേ, റെക്കഗ്നീഷൻ ലഭിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള സക്സസ് ഓഫ് സെക്കൻഡ് എഡിഷൻ. ഇനി എന്തായാലും ഇനി അടുത്തൊരു എഡിഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരിക്കും. കഴിഞ്ഞ നവംബർ 5 മുതൽ 8 തീയതി വരെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. നൗ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് ഇയേഴ്സ് ഇവന്റ് ആസ് വെൽ. അപ്പം ഈ ഒരു വർഷത്തെ ഓരോ ഇവന്റുകൾക്കും വേണ്ടി കാത്തിരിക്കുന്ന സമയം ഇവിടെ ഏറ്റവും വലിയൊരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. RCB ദാ വീണ്ടും എത്തിയിരിക്കുന്നു കളത്തിലേക്ക്. ഇപ്പോൾ ബാറ്റ് പിടിച്ച് ഇറങ്ങുന്ന ഓരോ അതിഗംഭീര ബാറ്റേഴ്സും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കോർ അല്ലെങ്കിൽ ആ ഒരു ചേസിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേസിംഗ് മാസ്റ്ററുള്ളപ്പോൾ നമുക്ക് എന്തിനാണ് പേടിക്കേണ്ട ആവശ്യമല്ലേ. Yes, of course, we are back to the update of T20 IPL match. And ഈയൊരു മാച്ചിൽ കൊൽക്കത്തയും അതുപോലെ തന്നെ ബാംഗ്ലൂരും തമ്മിലുള്ള മാച്ചിൽ ജേക്കബ് ബിത്തൽ ആൻഡ് ഓൾസോ വിരാട് കോഹ്ലി ഈ ഒരു ഓപ്പണിംഗ് ടീമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓപ്പണേഴ്സ് രണ്ടുപേരും ഇറങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് ബോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർ ടോട്ടലി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആകെ ഈ പറഞ്ഞ പോലെ 2 റൺസാണ് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, സ്ലോ സ്റ്റാർട്ട്, ലെറ്റ് ഇറ്റ് ബി. 2 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയാണ് ഈ പറഞ്ഞ പോലെ റൺ എടുത്ത് നിൽക്കുന്നത്. സോ ലെറ്റ് സീ വാട്ട് ഇറ്റ് ഹാപ്പൻസ്. ജസ്റ്റ് ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നോട്ട് മച്ച് ടു ടെൽ അബൌട്ട്, ബട്ട് വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. വൈഭവമാണ് ഇപ്പോൾ ബോൾ ചെയ്യാനായിട്ട് ദാ സെക്കൻഡ് ഓവറിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കണ്ടറിയാം. ടാർഗറ്റ് 193 ആണല്ലോ. 193, ഓ സൂപ്പറായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ദാ അടിപൊളി ആയിട്ടുള്ള ഒരു ബൗണ്ടറി.
11: ഇറ്റ്സ് എ ബൗണ്ടറി. Nicely timed. Ball racing away to the boundaries.
10: യെസ്, ആ ഒരു ബൗണ്ടറി ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ഫീൽഡിംഗ് മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓൾമോസ്റ്റ് ക്യാച്ച് എടുക്കാനായിട്ട് പോയതാണ്, പക്ഷേ കോഹ്ലി അല്ലേ അതിൻ്റെ ഇടയിലൂടെ പോയി നേരെ ബൗണ്ടറി ടു ദ സൈഡ്. ആൻഡ് ഓഫ്കോഴ്സ് സൂപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഗംഭീര ആരവം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ടോട്ടൽ ഗാലറിയിൽ എല്ലാവരും ഒന്നൊന്ന് ഓണായി ആ ഒരു ഫസ്റ്റ് ബൗണ്ടറി ഓഫ് വിരാട് കോഹ്ലി എത്തിയപ്പോഴേക്കും. എന്തായാലും വൈഭവിൻ്റെ ആദ്യത്തെ ബോളിനൊരു ബൗണ്ടറി കഴിഞ്ഞില്ല. ഇനി എന്തായാലും രണ്ടാമത്തെ ബോൾ മൂന്നാമത്തെ ബോൾ ഒക്കെ എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ഓൾമോസ്റ്റ് 6 റൺസ് എടുത്ത് നിൽക്കുന്ന സമയമാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വമിയാണ് കൂടെയുള്ളത്. അരുൺ എലാത്ത് പാടിയ ബ്യൂട്ടിഫുൾ സോങ് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻസിൽ നിന്നും ഒരു സൂപ്പർ സോങ്. ഛേ, മങ്കി പെന്നിൽ നിന്നും അടിപൊളി പാട്ട്. നാക്കൊക്കെ ഉളുക്കുന്നുണ്ടല്ലോ വിക്കറ്റും സ്കോറൊക്കെ പറഞ്ഞു പറഞ്ഞ്.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 917 evenings.

0: T20 അപ്ഡേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി എ വിക്കറ്റ്.
1: ഓ ദാറ്റ്സ് എ വിക്കറ്റ്.
0: അങ്ങനെ വിക്കറ്റ് പോയിരിക്കുകയാണ്. RCB ആദ്യത്തെ വിക്കറ്റ് ജേക്കബ് ബെത്തൽ അങ്ങനെ ഔട്ടായിരിക്കുന്നു. ബട്ട് നോട്ട് എ പ്രോബ്ലം, ബിക്കോസ് ഓൾറെഡി ദ 3.2 ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 37 runs 1 wicket നഷ്ടത്തിൽ RCB നിൽക്കുന്നു. RCBക്ക് ജയിക്കാൻ ഇനിയും ഒരുപാട് ചാൻസസ് ഉണ്ട്, ഒരുപാട് ബാറ്റേഴ്സ് ഉണ്ട്. ഇനി വിരാട് കോഹ്ലി 19 runs എടുത്ത് നിൽക്കുകയാണ് 8 ball നിന്നും. അതിൽ തന്നെ 4 boundaries ആൻഡ് 12 ball 15 runs എടുത്ത് 1 6 രണ്ട് ബൗണ്ടറിയും അടിച്ചാണ് ജേക്കബ് ബെത്തൽ ഇപ്പോൾ ക്രീസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ബാറ്റർ ഇസ് കമ്മിങ് ആൻഡ് ദാറ്റ് ഇസ് പടിക്കൽ. പടിക്കൽ ഇന്ന് ഇമ്പാക്ട് പ്ലെയറാണ്, അതുകൊണ്ട് തന്നെ ഇമ്പാക്ട് പ്ലെയറിനെ ഇറക്കിയിരിക്കുന്നു ദേവദത്ത് പടിക്കൽ ഓൺ ദ ഗ്രീസ്. ആൻഡ് ലെറ്റ് സീ രണ്ടുപേരും ചേർന്നിട്ട് ഇനി എന്താകും എന്ന് നമുക്ക് കണ്ടറിയണം. ഏകദേശം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നൊരു 100 ball നിന്നും 156 runs ആണ് ഇനി എടുക്കേണ്ടത്. ത്യാഗിയുടെ ആ ഒരു ഓവറിലാണ് ഒരു വിക്കറ്റ് നഷ്ടമായത്. ഇപ്പം എന്തായാലും പടിക്കൽ ഓൺ ദ സ്ട്രൈക്ക് ആൻഡ് ദാറ്റ്സ് എ ബൗണ്ടറി.
1: It's a boundary. Yeah, nicely timed. Ball racing away to the boundaries.
0: അങ്ങനെ ആ ഒരു ബൗണ്ടറിയിൽ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്ന നമ്മുടെ ദേവദത്ത് പടിക്കൽ. ആൻഡ് ലെറ്റ് സീ ആ ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ബിൽഡപ്പ് ആവട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ് നമ്മൾ. ഓ വളരെ എന്താ പറയുക, ചെറിയൊരു ടച്ച് മാത്രമേ ഉള്ളൂ, നൈസായിട്ട് അങ്ങോട്ട് ബൗണ്ടറി പോയി. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. ആൻഡ് ദ ബോളർ ആളുടെ മുഖത്തെ ആ ഒരു സങ്കടം കാണാനായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ് സീ. എനിവേ ഇപ്പം 3.3 overs ആയിട്ടേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് ബോൾ ഇസ് ഗോയിങ് ടു കം അപ്പ് ആൻഡ് പടിക്കൽ ഓൺ ദ സ്ട്രൈക്ക് അഗെയിൻ. And let's see what happens. ഓ സമയം കളയാണ്ട് പോയി എറിയടോ ആലോചിക്കുകയാണ് ത്യാഗി. തിങ്ക് ചെയ്തതാ നേരെ പോകുന്നു ഓൺ സ്ട്രൈക്ക് പടിക്കലിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി അഗെയിൻ അഗെയിൻ അഗെയിൻ അഗെയിൻ അഗെയിൻ അഗെയിൻ അഗെയിൻ അഗെയിൻ അഗെയിൻ. ഇറ്റ്സ് എ ബൗണ്ടറി. അടിപൊളി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ, ഐ മീൻ സന്തോഷ മൊമെന്റിൽ, ഹാപ്പിനെസ് മൊമെന്റിൽ, ഇതെല്ലാം കൂടെ ആകെ മൊത്തത്തിൽ കുഴഞ്ഞു പോവാണല്ലോ. എനിക്ക് മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടെ കയറി വരുന്നതേ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന ഈ ഒരു ക്രിക്കറ്റ് കാണുന്നതുകൊണ്ടായിരിക്കാം. ഹായ് അഷ്ടമി എന്ന് പറഞ്ഞാൽ അതിനിടയിൽ മെസ്സേജൊക്കെ വരുന്നുണ്ട്. സുഖമാണല്ലോ, ഓ ഹാപ്പി ടു ഹിയർ യു വിത്ത് ദ കമൻട്രി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ കമൻട്രി പറഞ്ഞിങ്ങനെ പോകുന്നതിനിടയിലുണ്ടല്ലോ വേറൊരു കാര്യം കൂടിയിട്ട്, കാരണം ഇവിടെ ചെറുതായിട്ട് വിശപ്പിൻ്റെ ഒരു ചെറിയ അസുഖമുള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പെട്ടെന്നുള്ളൊരു സ്വീറ്റ് പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിച്ചു.
2: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിൽ ബിരിയാണി മക്കാനി ആൻഡ് BMR ആ ഒരു ഫുൾ മെനു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് ഡെസേർട്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു മിൽക്ക് ഷേക്കും ഡെസേർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് തോന്നിപ്പോയി. ഇപ്പോൾ എന്തോ ഡെസേർട്ടിൻ്റെ ഒരു മൂഡ് വരുന്ന പോലെ. എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ, അതാ എല്ലായിടത്തും മാംഗോസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് മാംഗോ പോയി മേടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല മധുരമുള്ള മാങ്ങ നോക്കി മേടിക്കുക. ഈ ഒരു മധുരമുള്ള മാങ്ങ നോക്കി വാങ്ങി തിരിച്ച് എത്തുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ തോന്നും. അഫ്കോഴ്സ് കഴിച്ചോളൂ, പക്ഷേ ആ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കുറച്ച് അവിടെ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കുക. ഈ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അതൊരു പ്യൂറേ ആവുമല്ലോ. ഈ പ്യൂറയിലേക്ക് കുറച്ച് ക്രീമും ഒഴിച്ച് ആ ക്രീമിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി അയച്ചു ഇട്ട് കൊടുക്കാം. ആ കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നിളക്കി കഴിഞ്ഞിട്ട് ഇതിനെ കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വച്ച് നല്ലപോലെ അങ്ങോട്ട് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം അത് വീണ്ടും തിരിച്ചെടുത്ത് ഈ ചോപ്പ് ചെയ്ത് വെച്ച മാംഗോ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി വീണ്ടും ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യുക. അതൊന്ന് കൂളായാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കഴിച്ചു നോക്കൂ. ദ ഗംഭീര ഡെസേർട്ട് ഇസ് റെഡി. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.
2: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ
3: BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പോ ഈ ഒരു സ്വാദിന്റെ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി നേരെ പോയിക്കോളൂ നമ്മുടെ BMR-ലേക്ക്. BMR ഉള്ളത് നമ്മുടെ ബർവ വില്ലേജിലാണ്, നിയർ ബൈ സഫാരി. അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 091.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്.

പാട്ട് കേട്ടോണ്ടിരിക്കുക, ഇവിടെ പറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ബാറ്റിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 917 ഈവനിങ്സിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിവിടെ T20 അപ്ഡേറ്റ് പറയുന്ന സമയത്ത് ഏകദേശം ഇനി 127 റൺസ് വേണം കേട്ടോ, 84 ബോൾ ബാക്കിയുണ്ട്. RCB ഇന്നത്തെ ദിവസം ജയിക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അറിയാമെന്ന്. പക്ഷെ എന്നാൽ പോലും T20 ആണ്, ഒന്നും പറയാൻ പറ്റില്ല. നറൈൻ്റെ അടുത്ത് ആ ഒരു ഓവർ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പടിക്കൽ 16 റൺസ് എടുത്ത് നിൽക്കുന്നു. കോഹ്ലിയുടെ 30 റൺസ് 15 ബോളിൽ നിന്നും, ടാർഗറ്റ് എന്ന് പറയുന്നത് 193. ഇപ്പോഴത്തെ ആ ഒരു സ്കോറ് 6.1 ഓവർ ആകുമ്പോഴേക്കും, അതായത് നമ്മുടെ ഫസ്റ്റ് പവർ പ്ലേ കഴിഞ്ഞു, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 66 റൺസ് എടുത്താണ് നിൽക്കുന്നത് RCB. ഇനി എന്തായാലും ഏകദേശം നല്ല രീതിയിൽ സമയമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാം എന്താകുമെന്ന്. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ബൗണ്ടറീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബൗണ്ടറീസ് എത്രയായി നോക്കട്ടെ. ദേവദത്ത് പടിക്കൽ ഏകദേശം 4 ബൗണ്ടറി എടുത്തു, വിരാട് കോഹ്ലി 4 ബൗണ്ടറി എടുത്തു, ബെത്തൽ ഓൾറെഡി 2 ബൗണ്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. ബൗണ്ടറീസിൻ്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഷോ ഇവിടെ ഓൾമോസ്റ്റ്, അതായത് 8:36 ആയല്ലോ ഷോ ഇങ്ങനെ തീരാൻ, ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കിവിടെ ഇങ്ങനെ ഈ മാച്ച് ഇന്ന് ലേറ്റ് ആയത് എന്തിന്? എന്തിന് ഞാൻ ആകെ ഇന്നത്തെ ദിവസം മാത്രമാണ് 917 ഈവനിങ്സിൽ വന്നിരുന്ന് ഈ ഒരു ടോട്ടൽ സ്കോർ അതും ലൈവായിട്ട് നിങ്ങളുടെ കൂടെ പറയാമല്ലോ എന്നുള്ളൊരു ഒരു ഹാപ്പിനെസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും മഴ വന്നു, മഴ കാരണം ഡിലേ ആയി. ഡിലേ കാരണം ഈ പറഞ്ഞ പോലെ സാധാരണ ഈ സമയത്ത് തീരേണ്ട മാച്ച് ഇനിയും കിടക്കുകയാണ്. കുറച്ചധികം ഇനി 125 റൺസ് എടുക്കണം, അത് പെട്ടെന്ന് തീരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേക്കും പക്ഷേ ഒരു ഒരു ഒരു ബൗണ്ടറി പോകേണ്ടായിരുന്നു, വല്ലാത്തൊരു ഫീൽഡിംഗ് ആയിപ്പോയി. ഷേ, അത് നടന്നില്ല. എന്തായാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ബൗണ്ടറി മിസ്സായിപ്പോയി. പടിക്കലിൻ്റെ ഒരു ബൗണ്ടറി ആയിരുന്നു, സോറി, പടിക്കലിൻ്റെ അല്ല, കോഹ്ലിയുടെ ഒരു ബൗണ്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് 1 റൺ എടുത്ത് സിംഗിൾ എടുത്ത് ഇപ്പോൾ ദാ പടിക്കൽ ഓൺ സ്ട്രൈക്ക് എത്തിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഇനി ബാക്കി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ സ്നോ ബോളിവുഡിലേക്ക് പോകുന്നു. ഇനി ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദിസ് 1 അവർ ഓർ ദ ഹാഫ് ആൻ അവർ വിച്ച് ഇസ് ഗോയിങ് ടു ബി ദേർ ഇസ് ട്രൂലി ഡെഡിക്കേറ്റഡ് ഫോർ IPL എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വീണ്ടും ഒരു സിംഗിൾ എടുത്തിരിക്കുന്നു, ആൻഡ് നൗ എഗെയിൻ പടിക്കൽ ഓൺ സ്ട്രൈക്ക്, സോറി, കോഹ്ലി ഓൺ സ്ട്രൈക്ക്. ഛേ, ഭയങ്കരമായിട്ട് ബൗണ്ടറി പോകാൻ സമ്മതിക്കുന്നില്ലല്ലോ ഇവർ. കുറച്ചും കൂടി ഫീൽഡിംഗ് ഇപ്പം ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് നടക്കുന്നു എന്ന് കണ്ടറിയാം. സുനോ ബോളിവുഡ്.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: ഹായ്, ഞാൻ സലീം കൊടുത്തു.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ.

ഈ വൈഡിന്റെ റിവ്യൂ കണ്ടുണ്ടല്ലോ, എനിക്ക് ചില സമയത്ത് തോന്നും ഈ റിവ്യൂ ഇങ്ങനെ ഒരു പാറ്റേൺ വേണ്ടായിരുന്നു എന്ന്. എന്തായാലും അനുകുലിന്റെ ഓവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് RCB 86 റൺസ് എടുത്ത് നിൽക്കുന്ന സമയം കോഹ്ലി ആൻഡ് പടിക്കൽ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എടേ പിന്നെ വൈഡ്, ഇത് കൊള്ളാം. ഈ ഓവറില് ഇപ്പൊ തന്നെ ഏകദേശം 3 വൈഡായി കഴിഞ്ഞു കേട്ടോ. 3 സിംഗിൾ, 3 വൈഡ്, 2 ഡോട്ട് ബോള്. ഇനിതാ അടുത്ത ബോളിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. എന്താ അല്ലേ, വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്തായാലും അനുകുലിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു മാച്ചില് 3 വൈഡ്, അടുത്തതേ ഒരു ബൗണ്ടറി പോകേണ്ടായിരുന്നു, പോയി. കുഴപ്പമില്ല, എന്നാലും ഏകദേശം 4 സിംഗിൾ, 3 വൈഡ്, അതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഓവറിൽ കഴിഞ്ഞത്. അതിൻ്റെ കൂടെ 2 ഡോട്ട് ബോളും. നല്ലൊരു ഓവറായിരുന്നു. എന്തായാലും ബാക്കി അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു മാച്ച് RCB ജയിക്കുമെന്ന് തന്നെ ഇപ്പോഴും പ്രോബബിലിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആ ഒരു പ്രോബബിലിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 66 ബോളുണ്ട്, 104 റൺസും എടുക്കാറുണ്ട്. അറിയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ മാറി മറിയോ എന്ന്. T20 ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ഏത് നിമിഷവും എന്തും മാറി മറിയാം. ചിലപ്പോൾ കൊൽക്കത്ത ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ബോളിങ്ങിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഫീൽഡ് ചെയ്യുന്നു, ടൈറ്റ് ചെയ്ത് നല്ലപോലെ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താതിരിക്കാൻ മാക്സിമം ബാംഗ്ലൂരിനെ തടയാനായിട്ട് നോക്കും. ബാംഗ്ലൂർ നേരെ തിരിച്ച് മാക്സിമം റൺസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. വിക്കറ്റ് പോകാനും പാടില്ല. ഈ ആ ഗ്രീൻ ഇറങ്ങിക്കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ ഒരു ഓവറിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. 89 റൺസ് എടുത്ത് 9 ഓവർ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ജസ്റ്റ് 1 വിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ RCBക്ക് പോയിട്ടുള്ളത്. സോ ദേർ ഇസ് ടൈം, സ്റ്റിൽ ടൈം ഇസ് ദേർ, സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. അത് പറഞ്ഞപ്പോഴേക്കും ഇതാ അടുത്ത് 2 റൺസ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇതാ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നൊക്കെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നാളത്തെ ദിവസം വീക്കെൻഡ് ആണെന്നുള്ളൊരു ആഘോഷം, അല്ലെങ്കിൽ ആ ഒരു സമാധാനം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കിട്ടുമല്ലോ, ഫ്രൈഡേ എത്തിയല്ലോ, അല്ലെങ്കിൽ വ്യാഴാഴ്ച എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ കിടന്നുറങ്ങാനായിട്ട് നോക്കുക. എനിക്കുണ്ടല്ലോ സമയം, 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ്. എന്താണെന്നറിയില്ല, ഒരു ചാട്ട് കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചാട്ട് സ്പോട്ടിലേക്ക് പോകാനുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നിപ്പം പ്രത്യേകിച്ച് വേറൊന്നും കഴിക്കേണ്ട, ചാട്ട് കഴിക്കാമെന്ന് ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ സൂപ്പർ ഒരു ചാട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ബിക്കിനർ വാലിയിൽ നിന്ന്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കട്ടെ ഒരു ചാട്ട് കഴിക്കാൻ പറ്റുമോ എന്ന്. എന്തായാലും ലെറ്റ് മീ ഗോ ആൻഡ് ടെൽ, സീ ഹൗ ക്യാൻ ഐ ഡൂ ദാറ്റ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു വൺ തിങ്, അവർ ലിസ്ണേഴ്സ് എനർജി കംസ് ഫ്രം നോയിങ് ദാറ്റ് അവർ മെസ്സേജസ് ആർ ബീങ് റെഡ് ബൈ യു ഗൈസ്. ഇറ്റ് റിയലി എൻകറേജസ് അസ് ടു കീപ് ലിസ്ണിങ് ടു റേഡിയോസ്. ഓ സച്ച് എ സ്വീറ്റ് മെസ്സേജ്. ഓഫ് കോഴ്സ് എന്തായാലും മെസ്സേജ് അയക്കൂ, ഞങ്ങളൊക്കെ അത് വായിക്കുന്നതായിരിക്കും. പിന്നെ എവിടെ പോകാനാണ് നീ നിങ്ങളുടെ മെസ്സേജസ് വായിക്കാതെ? കാരണം ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ഒരു റൂമിനുള്ള ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിൽ 4 സൈഡും നോക്കുമ്പോൾ വാൾ മാത്രമാണ്. ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ TV ഉണ്ട്, മൈക്കുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. അല്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടോ ഒക്കെയാണോ സംസാരിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ തരുന്ന ഈ ഒരു സ്നേഹം, നിങ്ങളുടെ മെസ്സേജസിലൂടെ കിട്ടുന്ന സ്നേഹം, അത് കണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചിലർക്ക് ഇപ്പം ചെറുതായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യില്ലേ, ഓ റേഡിയോ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ തോട്ട് എന്താണ്, അവരെന്താണ് ഇപ്പോൾ വിചാരിക്കുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ടോ, അവർക്കൊരു പാട്ട് വേണമോ, ഇതൊക്കെ ഞങ്ങൾക്കറിയുന്നത് ഈ മെസ്സേജസ് കൊണ്ട് മാത്രമാണ്. സോ മെസ്സേജസ് റിയലി മാറ്റേഴ്സ് ടു അസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇന്നത്തെ വിന്നർ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. വിന്നർ ഈ പറഞ്ഞ പോലെ, അയ്യോടാ ഞാൻ കുറച്ച് മുമ്പ് എടുത്തു, ഞാൻ കൊടുത്തു ഓൾറെഡി. എന്തായാലും വിന്നേഴ്സിന് ഇവിടുന്ന് കോള് വരുന്നതായിരിക്കും കേട്ടോ. സോ വിന്നർ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൾ, സോ വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എവ്രി വൺ ടേക്ക് കെയർ, ടാറ്റാ, ബൈ. ഒരു AR റഹ്മാൻ സോങ് വെച്ച് തന്നിട്ട് ഞാൻ പോവാണേ. ഹാവ് എ ഗുഡ് നൈറ്റ്.

നമസ്കാരം, ഞാൻ സുരഭിലക്ഷ്മിയാണ്. റേഡിയോ സുനോ 91.7.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് റേഡിയോ സുനോ 91.7.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: सुनो 91.7 FM Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Tanikki Pogan. Anu Adailya. Or drama.
3: Ente Kudumbam. Ente Swargaraji.
1: Ishta genre edanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: Hi, this is Navya Nair. You're listening to Radio Sunno. Radio Sunno, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno. Neram velukumbol karil kayarumbol. Officeil pogumbol school busil timarkumbol. Kettu kettu kootu koodum savari. മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ. മോർണിംഗ് സവാരി, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

Radio Suno 91.7 FM. Qatar's favorite radio station.